ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠമാസം 5-ാം തീയതി. കൊല്ലവർഷം 1201 എടവം 12. 2026 മെയ് 26 ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒദയോത്ത്.
1: പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യന് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പ്രകൃതിയാണ് ഏറ്റവും മഹത്തായ പാഠപുസ്തകമെന്നത് മഹത്വചനം. പ്രകൃതിയോളം വലിയ സർവകലാശാല ഇല്ല തന്നെ. മനസ്സിലേക്ക് വെളിച്ചം പൂശാനും അതുവഴി ജീവിതം ആനന്ദപൂർണമാക്കാനുമുള്ള പാഠങ്ങൾ നിറഞ്ഞ പാഠപുസ്തകമാണ് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ. ഒരു നദിയെ ശ്രദ്ധിക്കൂ. ഏതോ പർവ്വതത്തിൽ നിന്നാണ് ആരംഭം. ഉയർച്ചയും താഴ്ചയും കടന്ന് അനുഭവങ്ങളേറെ തന്നിലേക്ക് ഏറ്റുവാങ്ങിയാണ് ഒഴുക്ക് നദിയൊടുവിൽ സമുദ്രത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നു. തന്നെ സമീപിക്കുന്ന ആരെയും തഴുകി അവരിലെ അഴുക്ക് സ്വയം സ്വീകരിച്ചാണ് നദിയുടെ യാത്ര. കാരുണ്യമെന്ന ഏകഭാവത്തോടെയുള്ള നദിയുടെ ഒഴുക്ക് പോലെയാവണം മനുഷ്യന്റെ ജന്മവും. നദിയുടെ ഭാവം ഓരോ മനുഷ്യനും ഉൾക്കൊള്ളണം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യുന്ന ദേശാടന പക്ഷികളെ കാണാം. സംഘം ചേർന്ന് ഒരേ താളത്തോടെ ലയത്തോടെയാണ് അവയുടെ പറക്കലും പലായനവും. ഈ സംഘയാത്രയിൽ അവർ പാലിക്കുന്ന ചിട്ടകളും രീതികളും സംഘങ്ങളായി ജീവിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കിയാൽ ഏറെ നന്ന്. ഇംഗ്ലീഷിലെ വി ആകൃതിയിലാണ് അവ പറക്കുന്നത്. മുന്നിലുള്ള പക്ഷിക്ക് തളർച്ച വരുമ്പോൾ പിന്നിലുള്ളവയിൽ നിന്ന് ഒരു പക്ഷി സംഘത്തെ നയിക്കാൻ മുൻപിലെത്തും. പരസ്പര ശത്രുതയും കിടമത്സരവും ഉപേക്ഷിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മഹാവിജയങ്ങൾ കൈവരിക്കാമെന്ന് പക്ഷികളുടെ യാത്രയിൽ നിന്ന് പഠിക്കാം. എല്ലാം ഞാനാണെന്നും ഞാനില്ലെങ്കിൽ ഈ ലോകമില്ലെന്നും തോന്നുന്ന നിരവധി പേർക്ക് ഇതൊരു പാഠം തന്നെയാണ്. ഞാൻ എന്ന ഭാവം അതു തോന്നായിക വേണമിഹ എന്ന് പാടിയത് എഴുത്തച്ഛനാണ്. പറക്കുന്ന പക്ഷികളിൽ ഏതെങ്കിലും ഒന്നിന് തളർച്ചയോ അവശതയോ തോന്നിയാൽ മറ്റു രണ്ടോ മൂന്നോ പക്ഷികൾ അവയോടൊത്തു ചേർന്ന് പറക്കുന്നത് കാണാം. തീരെ വയ്യാത്തവരോടൊപ്പം ഒരു സംഘം പറന്നിറങ്ങി കൂട്ടിരിക്കുന്നതും ദേശാടന പക്ഷികളുടെ യാത്രയിൽ കാണുന്ന കരുണാർദ്രമായ കാഴ്ചയാണ്. മുന്നിൽ നയിക്കുന്ന നേതാവ് പിന്നിലുള്ള അണികൾക്കും നയിക്കാനുള്ള അവസരം നൽകണമെന്നും പക്ഷികൾ പകരുന്ന പാഠം. പുൽവർഗത്തിലെ ഏറ്റവും വലിയ സസ്യമാണ് മുള. മുളകളിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട് നമുക്ക്. ആകാശത്തോളം വളരുമ്പോഴും മുളകൾ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കും. വലിയ ചുഴലിക്കാറ്റുണ്ടാവുമ്പോൾ വൻമരങ്ങൾ വരെ കടപുഴകി വീഴാം. എന്നാൽ മുളകൾ പൊതുവേ കടപുഴകി വീഴാറില്ല. ശക്തമായ കാറ്റ് വരുമ്പോൾ കാറ്റിന്റെ മുൻപിൽ തല കുനിച്ചു കിടക്കുകയും കാറ്റുമാറുമ്പോൾ വീണ്ടും തല ഉയർത്തി പഴയതുപോലെ പ്രൗഢിയോടെ നിൽക്കാറുമാണ് മുളകൾ. നമുക്ക് പ്രതിരോധിക്കാനാവാത്ത അതിശക്തനായ എതിരാളിക്കും സാഹചര്യങ്ങൾക്കും നേരെ മല്ലടിക്കാതെ നയപരമായി സാഹചര്യങ്ങൾക്കനുസൃതമായി ചിലപ്പോൾ വഴങ്ങിക്കൊടുക്കുകയോ താണുകൊടുക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു സാങ്കത്യക്കുറവുമില്ല. ഒരു മുളക്കഷണം കൊണ്ട് തന്നെയാണ് അന്യരെ പ്രഹരിക്കാനും ഉപദ്രവിക്കാനുമുള്ള ലാത്തിയും കുറുവടികളും ഉണ്ടാക്കുന്നത്. അതേ മുളം കഷണം കൊണ്ട് തന്നെ മനോഹരമായ മുരളീനാദം പൊഴിക്കുന്ന ഓടക്കുഴലും നിർമ്മിക്കാം. നന്മയും തിന്മയും അല്ലെങ്കിൽ ഉപകാരവും ഉപദ്രവവും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അന്യർക്ക് ഈ ലോകത്തിന് ഞാൻ എന്ന വ്യക്തി മുരളീനാദമാകണോ കുറുവടിയാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു പാഴ്മുളം തണ്ട് അമ്മ മരത്തിൽ നിന്ന് അറുക്കുമ്പോഴുണ്ടാകുന്ന വേദന, മേലാസകലം സുഷിരങ്ങളേൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന വേദന, ഇതൊക്കെ അസഹനീയമായിരിക്കും. എന്നാൽ അത് പൊഴിക്കുന്ന മധുര മനോഹര മുരളീനാദം പകർന്ന് അന്യന് സംഗീതം വഴി ആഹ്ലാദം പകരാൻ അതിന് കഴിയുകയും ചെയ്യുന്നു. മുളയുടെ വളർച്ചയിലുമുണ്ട് നമുക്ക് പഠിക്കാൻ ഏറെ. ചില മുളകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മീറ്ററിലേറെ വളരുമത്രേ. കഴിവും പ്രയത്നവും മാറ്റിവെക്കാത്ത നല്ല ശീലങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗത്തിൽ ഉയരങ്ങളിലേക്ക് വളരാൻ കഴിയും. തീരെ കുറഞ്ഞ പ്രായത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകളേറെയുണ്ട് ലോകചരിത്രത്തിൽ. ഇല പൊഴിഞ്ഞ് വീണ്ടും തളിർക്കുന്ന വൃക്ഷങ്ങൾ, വെട്ടുന്നവർക്ക് പോലും തണൽ നൽകുന്ന വൃക്ഷങ്ങൾ, കൊല്ലുന്നവനും മധുരമായ പാട്ട് കേൾപ്പിക്കുന്ന പക്ഷികൾ, വെട്ടി നശിപ്പിച്ചാലും മണ്ണിലെ വേരിൽ നിന്നും കിളിർത്തു വരുന്ന ചെടികൾ, പ്രകൃതിയോട് ചെവിയോർത്താൽ മനുഷ്യന് ലഭിക്കുന്ന പാഠങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സജീവ് ഒദയോത്ത്.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔദ്യോഗികമായി പുറത്തുവിടും. അടുത്തമാസം 21 നടത്താനിരുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുള്ളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 പാട്ടിൽ ഒരു കൂട്ട്, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഗായത്രി ഗിരീഷിന്റെ സംഗീത കച്ചേരി, 12:10 സേവന വാർത്തകൾ, 12:15 കല്യാണപ്പാട്ട് അവതരണം PK കുഞ്ഞിരാമനും സംഘവും, 12:40 ആരോഗ്യ ദീപ്തിയിൽ കാർഡിയാക് തെറാസിക് സർജൻ ഡോക്ടർ TV ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ 2-ാം ഭാഗം, റോബോട്ടിക് സർജറി മിനിമലി ഇൻവാസീവ് സർജറികളെക്കുറിച്ച് വിശദമാക്കുന്നു. 1:00 എവർഗ്രീൻ 80s, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ പ്രശ്നോത്തരി, വൈകിട്ട് 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കോൽക്കളി അവതരണം M ശാരദയും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി, കൂൺ കൃഷി വരുമാന സാധ്യതകൾ, കാസർകോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, 7:35 സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം, മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളിപ്പദങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Nina Rakel. External Affairs Minister Dr. S. Jaishankar will host the Quad Foreign Ministers meeting in New Delhi today. Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi and U.S. Secretary of State Marco Rubio will participate in the meeting. The ministers will exchange views on advancing Quad cooperation across priority areas, review progress on ongoing Quad initiatives and reflect on recent developments in the Indo-Pacific region and other international issues of mutual concern. The foreign ministers of Australia and Japan arrived in Delhi yesterday. U.S. Secretary of State Marco Rubio had arrived for a four-day visit to India on the 23rd of this month. More from our correspondent.
2: The foreign ministers' meeting this year comes at a time of global uncertainty and West Asia crisis. The Quad, comprising India, the U.S., Australia and Japan, has emerged as a key grouping largely focusing on peace, security and stability in the Indo-Pacific region. The Quad nations have come together with a commitment to work as a force for global good and to support an open, free and inclusive Indo-Pacific that is prosperous and resilient. Quad has adopted a positive and practical agenda focusing on contemporary issues and challenges such as health security, climate change, critical and emerging technologies and strengthening the maritime domain awareness of regional countries. Suparna Saikya, Akashvani News, Delhi.
1: President Draupadi Murmu will undertake a three-day visit to Sikkim beginning today. During her stay in Sikkim, she will attend various events and visit several places. In the evening, the President will visit the Namgyal Institute of Tibetology in Gangtok. Tomorrow, President Murmu will visit Nathula Pass, where she will interact with soldiers deployed at Nathula. Union Home Minister Amit Shah will visit India's border regions over the next few days and hold security-related meetings. Mr. Shah reached Bikaner in Rajasthan last night. Home Minister will visit the BSF Sanchu border outpost this morning, where he will interact with the security forces personnel and inaugurate welfare schemes for them. In the afternoon, he will review the security situation in the border region in Bikaner. Directorate General of Civil Aviation, DGCA, has issued a standard operating procedure for airlines following the World Health Organization's declaration of the Ebola disease outbreak in the Democratic Republic of Congo and Uganda as the public health emergency of international concern. The DGCA said airlines operating connectivity with Uganda and Congo are required to ensure mandatory filing and collection of self-declaration forms before passengers disembark. In Jammu and Kashmir, all tourists stranded in cabins of the Gulmarg gondola ropeway have been rescued safely after a major technical snag halted operations at the famous tourist resort. Officials said more than 300 tourists were trapped inside 65 cabins of the cable car, some hanging nearly 500 feet above the ground, triggering panic among tourists, including women and children. Emergency evacuation protocols were activated immediately. U.S. President Donald Trump has said that any agreement to end the Iran war should include a requirement for several additional countries, including Saudi Arabia, to join the Abraham Accords. In a post on Truth Social, U.S. President Donald Trump said negotiations with Iran are proceeding nicely. However,

0: Challengers Bengaluru will take on Gujarat Titans in qualifier 1 in Dharamshala today. And that is the end of this news bulletin.
1: Akashavani Kannur. Kavyanjali. Inu oru vallathol kavitha. ഒരു ഉറക്കുപാട്ട് പി ലീല ആലപിച്ചത്.

R9 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കോൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കുന്ന നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. അർച്ചന. ആദ്യം ഗണേഷ് സുന്ദരവും സംഘവും പാടിയത് അമ്മേ നാരായണ ദേവി നാരായണ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കാസർകോട് സർക്കാർ സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിംഗ് സെന്ററിലെ ഫാക്കൽറ്റി ഇൻ സൈക്കോളജി ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി 28-ന് കാസർകോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന കൂടിക്കാഴ്ച 29-ന് രാവിലെ 10:30 മാറ്റിവെച്ചു. ഫോൺ നമ്പർ 0499425533. LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ കാസർകോട് ഉപകേന്ദ്രത്തിൽ 28-ന് രാവിലെ 10:30 നടത്താനിരുന്ന ഗസ്റ്റ് ലെക്ചർ കൂടിക്കാഴ്ച 29-ലേക്ക് മാറ്റിവെച്ചു. ഫോൺ നമ്പർ 0499425311. കാംകോയുടെ മാതമംഗലം ശാഖയുടെ ഉദ്ഘാടനം മാതമംഗലം ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെ 10:30 നടക്കും. പോത്താങ്കണ്ടം ആനന്ദഭവന്റെ നേതൃത്വത്തിൽ 3-ാമത് ശ്രുതം പ്രഭാഷണ പരമ്പര ഈ മാസം 31 വരെ വൈകുന്നേരം 7 മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈശാഖ മഹോത്സവം നടക്കുന്ന കൊട്ടിയൂരിലേക്ക് ഭക്തജനങ്ങൾക്കായി കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ June 2, 4, 6, 8, 10, 12, 13, 15, 15, 17, 19 തീയതികളിൽ ട്രിപ്പുകൾ ഒരുക്കുന്നു. 520 രൂപ ടിക്കറ്റ് നിരക്കുള്ള യാത്രയുടെ ബുക്കിംഗ് ആരംഭിച്ചു. ഫോൺ നമ്പർ 94460683 78. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖല ഈ വർഷത്തെ SSLC പ്ലസ് ടു തലത്തിൽ ഉന്നത വിജയം നേടിയ മാഹി പ്രദേശത്ത് താമസിക്കുന്ന വിശ്വകർമ്മരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. മാർക്ക് ലിസ്റ്റ് സഹിതം 28-ന് മുൻപായി അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖല കെയർ ഓഫ് ന്യൂ മാഹി വിശ്വകർമ്മ സംഘം എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 98 46 22 55 84. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28-ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച 30-ന് രാവിലെ 10 മണിക്കും കോമേഴ്സ് സീനിയർ വിഭാഗത്തിലെ ഒഴിവുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കും. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1-ാം ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. പ്രവേശനം നേടുന്ന സ്കൂളുകളിൽ നിന്നും ലഭ്യമാക്കിയ സാക്ഷ്യപത്രം സഹിതം June 5 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0497-2970272. IHRD പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 വർഷം BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 98 47 00 71 77. കാസർഗോഡ് ജില്ലയിലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമായ വിധവകൾക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 1,000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി. അപേക്ഷകൾ December 15 വരെ ഓൺലൈനായി സമർപ്പിക്കാം. ഫോൺ നമ്പർ 0499942930060. എള്ളരിഞ്ഞി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം നാളെ സമാപിക്കും. നാറാത്ത്, നാഗമുള്ള പറമ്പ്, ചെറിയത്ത്കാവ് നാഗസ്ഥാനം പ്രതിഷ്ഠാ ദിനാഘോഷം ഇന്ന് രാവിലെ മുതൽ നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
2: വൈവിധ്യവൽക്കരണം.

0: പ്രചാരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
1: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
0: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
0: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42 കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: നേത്ര പരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
11: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd, DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
12: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
13: ലാപ്ടോപ്പോ?
12: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
13: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
10: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ, ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
14: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
14: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
14: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
15: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI, പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
17: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
18: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
19: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
20: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
21: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
22: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
21: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
22: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
21: ഏറ്റവും പുതിയ റിലീസുകൾ,
22: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
21: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
20: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
21: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
23: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
24: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
25: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
26: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
27: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
28: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
29: ട്രെയിൻ സമയം 1:63:45. നേത്രാവതി എക്സ്പ്രസ് 1:06 വൈകിയോടുന്നു. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റ് വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

0: ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം, മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ എം കെ രമേശ് കുമാർ. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?

0: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
1: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21 നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്തമാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനക്കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
4: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.

0: ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമ്മീറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിനു താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശദ്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-0 ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി.

0: അടുത്തമാസം 21ലെ നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമു ഹ്യഃ രാഷ്ട്രപതി ഭവനെ ആയോജിതെ നാഗരിക അലങ്കരണ സമാരോഹെ ഷഡ്ഷ്ടിഃ പ്രമുഖാഗ്രഗണ്യ വിഭൂതിഭ്യഃ പദ്മ പുരസ്കാരാൻ പ്രാദാത്. ഏതേഷു ദ്വാഭ്യാം വിഭൂതിഭ്യാം പദ്മവിഭൂഷണം ഷഡ്ഭ്യഃ പദ്മഭൂഷണം സഹൈവ അഷ്ടപഞ്ചാശത് വിഭൂതിഭ്യഃ പദ്മശ്രീഃ പ്രദത്താഃ. കലാക്ഷേത്രേ വിശിഷ്ട യോഗദാനാർത്ഥം സുപ്രസിദ്ധഃ ചലച്ചിത്ര അഭിനേതാ ധർമ്മേന്ദ്രസിംഹ ദേവുൽ മഹോദയഃ മൃത്യോപരാന്തം പദ്മവിഭൂഷണ സമ്മാനേന അലങ്കൃതഃ. അഭിനേതുഃ ഭാര്യാ ഹേമാ മാലിനീ ഏതം പുരസ്കാരം സ്വീകൃതവതി. പ്രഖ്യാതഃ ഭാരതീയ സാരംഗി വാദകഃ ഡോക്ടർ എൻ രാജമപി പദ്മവിഭൂഷണ സമ്മാനേന സുപൂജിതഃ. അസ്മിൻ അലങ്കരണ സമാരോഹേ ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാഹ ഗജേന്ദ്രസിംഗ് ശേഖാവതഃ എച്ച് ഡി കുമാരസ്വാമി ച ഉപസ്ഥിതാഃ ആസൻ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ അദ്യ ആരഭ്യ സിക്കിം രാജ്യസ്യ ത്രിദിവസാത്മികാം യാത്രാം വിധാസ്യതി. സിക്കിം പ്രവാസകാലേ സാ വിവിധേഷു കാര്യക്രമേഷു ഭാഗം ഗ്രഹീഷ്യതി. അനേകാനി സ്ഥാനാനി ച ദ്രക്ഷ്യതി. രാഷ്ട്രപതി മഹോദയ സായങ്കാലേ ഗംഗ്ടോക് നഗരെ സ്ഥിതേ നൈംനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിബറ്റോളജി ഇതി സംസ്ഥാം പ്രതി ഗമിഷ്യതി. സിക്കിം സർവകാരേണ തസ്യാഃ സ്വാഗതായ വിപുലാഃ പ്രബന്ധാഃ വിഹിതാഃ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ അഥ യുഗാണ്ട ദേശേഷു ഇബോള സംക്രമണം അന്താരാഷ്ട്രീയ ചിന്തായാഃ സാർവജനിക സ്വാസ്ഥ്യ ആപാത്കാലത്വേന ഘോഷിതം. ഏതദന്തരം നഗര വിമാനന മഹാദേശാലയേന വിമാന വിപണീനാം കൃതെ ഏക മാനക സഞ്ചാലന പ്രക്രിയ പ്രസാരിത. അത്രാവധേയാസ്പദം വർത്തതേ യത് വിമാനേഷു അനിവാര്യ രൂപേണ പദക്ഷേപാഃ വിഹിതവ്യാഃ ഭവിഷ്യന്തി. യഥാ ഇബോള സങ്കടം ദൃഷ്ട്വാ യദി കസ്യാപി യാത്രിണഃ ജ്വരഃ ദൗർബല്യം പീഡ ശിരോവേദന കണ്ഠദാഹഃ വമനമിത്യാദിനി ലക്ഷണാനി ദൃശ്യന്തെ തർഹി സഹ സദ്യഃ ഏവ വിമാന കർമ്മചാരിഭ്യഃ ആഗമാനന്തരം ചികിത്സാ വിഭാഗേഭ്യഃ സൂചയേത്. മഹാനിദേശാലയേന സ്പഷ്ടീകൃതം യത് ഭാരതെ ആഗമനാത് ഏക വിംശതി ദിനാനാം മധ്യേ യദി ഏതാദൃശാനി ലക്ഷണാനി ഉത്പദ്യന്തെ തർഹി യാത്രിണഃ നിർദിഷ്ട ചികിത്സാലയേഭ്യഃ ചികിത്സാ സഹായം പ്രാപ്നുയുഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന അദ്യ യാവത് മധ്യപ്രദേശ് ഒഡീസ തെലങ്കാന ഉത്തരപ്രദേശ് വിദർഭ ക്ഷേത്രേഷു ഊഷ്ണസ്ഥിതിമുദ്ദിശ്യ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രസാരിത. വിഭാഗേന ആഗാമി ദ്വിത്രി ദിനേഷു ഹരിയാണ ചണ്ഡീഗഢ് ദില്ലി പഞ്ചാബ് ഉത്തരപ്രദേശ് രാജസ്ഥാന രാജ്യേഷു തീവ്ര ഊഷ്ണതരംഗസ്യ പൂർവസൂചന പ്രഖ്യാപിത. ഇതാദൃശിയേവ സ്ഥിതിഃ അദ്യ യാവത് ഛത്തീസ്ഗഢ് തടീയ ആന്ധ്രപ്രദേശ് ഹിമാചലപ്രദേശ് ജമ്മുകശ്മീർ ലഡാഖ് ഝാർഖണ്ഡ് ഉത്തരാഖണ്ഡ് രാജ്യേഷു അപി ഭവിതും സംഭാവ്യതേ. ആയുഷ് മന്ത്രി പ്രതാപ് റാവ് ജാധവഃ അവദത് യത് സർവകാരഃ യോഗ പ്രാകൃതിക ചികിത്സാ മാധ്യമേന കൃത്സ്നേഹി ദേശേ നിവാരക സ്വാസ്ഥ്യ സേവാഃ സുദൃഢീകരോതി. നവദില്ല്യാം ആയുഷ് മന്ത്രാലയസ്യ സംസദീയ പരാമർശദാത്രി സമിത്യാഃ ചതുർത്ഥ ഉപവേശനെ അധ്യക്ഷതാം കുർവൻ ശ്രീ ജാധവഃ അവചത് യത് യോഗഃ പ്രാകൃതിക ചികിത്സാ ച സമഗ്ര നിവാരക സ്വാസ്ഥ്യ സേവായൈ ഭാരതസ്യ ശാശ്വതം യോഗദാനം വർത്തതേ. അസ്മിൻ ഉപവേശനേ ഭാരതേ യോഗ പ്രാകൃതിക ചികിത്സാ ക്ഷേത്രസ്യ വിസ്താരേ स्वास्थ्य संवर्धन सम्बद्धेषु प्रयासेषु च तथा च पारम्परिक चिकित्सा पद्धतीनां वैश्विक प्रसारे च विस्तरेण चर्चा अभवत्। सः अग्रे सूचितवान् यत् सम्प्रति विश्वस्य 90+ देशेषु अन्ताराष्ट्रिय योग दिवसः समारोहः आचर्यते। इति वार्ताः।
2: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. ട്രെയിൻ സമയം 1:63:45. നേത്രാവതി എക്സ്പ്രസ് 1:06 വൈകിയോടുന്നു. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റ് വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
3: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
7: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
7: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14-ാം സ്ഥാനം.
8: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
7: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
8: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
7: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
8: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
7: 9446266760.
2: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
10: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ഒരേ സമയം നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ആ ചിരിക്കൊടുവിൽ നെഞ്ചിലൊരു കനൽ ബാക്കി വെക്കുകയും ചെയ്യുന്ന വിദ്യയാണ് ആക്ഷേപഹാസ്യം. മലയാളിയുടെ ഈ ചിരിശീലത്തിന് പുത്തൻ ഭാവുകത്വം പകർന്ന ഒരു കലാകാരൻ ഇന്ന് ജാലകത്തോടൊപ്പം ചേരുന്നു.
1: എന്റെ വീട് ചേർത്തലയാണ്. ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. എന്നെ ആളുകൾക്ക് എളുപ്പം മനസ്സിലാവാൻ ബെടായ ബംഗ്ലാവ് എന്ന് പറയുന്ന വളരെ ഹിറ്റ് പ്രോഗ്രാമിന്റെ എഴുത്തുകാരനാണ്.
0: ഹാസ്യവേദികളിൽ നിന്ന് മാധ്യമ പ്രവർത്തനത്തിലേക്കും അവിടെ നിന്ന് മലയാള സിനിമയുടെ തിരക്കഥാ ലോകത്തേക്കും ഒടുവിൽ കേരള സാഹിത്യ

0: ിലേക്കും നടന്നു കയറിയ പ്രതിഭ സുനീഷ് വാരനാട്. ചേർത്തലയിലെ വാരനാട് എന്ന ഗ്രാമത്തിന്റെ തനത് ശൈലിയും മനുഷ്യരുടെ പച്ചയായ ജീവിതവും മലയാളിക്ക് മുന്നിൽ ദൃശ്യശ്രാവ്യ വിരുന്നാക്കിയ സുനീഷിന്റെ സർഗജീവിതത്തിലൂടെയുള്ള ഒരു സൗഹൃദയാത്രയിലൂടെയാണ് ഇന്നത്തെ ജാലകം കടന്നുപോകുന്നത്.
1: ചേർത്തലയ്ക്കടുത്ത് വാരനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ചേർത്തലയിൽ നിന്നൊരു 3 കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ സ്ഥലം. ഇതൊരു ഉപദ്വീപാണ്, 3 വശവും കായൽ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ അപ്പുറത്തെ കരയാണ് വയലാർ. വയലാർ രാമവർമ്മ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ, ഞങ്ങളുടെ വയലാർ പുന്നപ്ര വയലാർ സമരം നടന്നത് ഞങ്ങളുടെ കരയുടെ അക്കരെ കരയാണ്.
0: ചേർത്തല NSS കോളേജിലെ ഫിസിക്സ് ക്ലാസ് മുറികളെക്കാൾ സുനീഷിനെ ആകർഷിച്ചത് കലാലയ വേദികളായിരുന്നു. മോണോ ആക്ടും മിമിക്രിയും സ്കിറ്റുകളുമായി യൂണിവേഴ്സിറ്റി തലത്തിൽ തിളങ്ങിയ ആ കാലം, അക്കാലത്താണ് മലയാളത്തിൽ കാരിക്കേച്ചർ ഷോകൾക്ക് പുതിയ മുഖം നൽകിയ ജയരാജ് വാര്യരെ പരിചയപ്പെടുന്നത്.
1: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മിമിക്രിയിൽ ഉണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മിമിക്രി അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഞാൻ ഈ സബ് ജില്ലാ യുവജനോത്സവങ്ങളിൽ, ജില്ലാ യുവജനോത്സവങ്ങളിൽ, അങ്ങനെയൊക്കെ സംസ്ഥാന യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. മിമിക്രി ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയം. 96-97 കാലത്ത് കേരള സർവകലാശാലയിൽ നിന്ന് എനിക്ക് സ്കിറ്റിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ പ്രൊഫഷണലായി ഞാൻ മിമിക്രി സ്റ്റേജിൽ അവതരിപ്പിച്ചു തുടങ്ങി. അത് ജയരാജ് വാര്യരുടെ ശിഷ്യനായിട്ട് ഈ സ്റ്റാൻഡപ്പ് തമാശകൾ, അതായത് 1 മണിക്കൂർ ഒറ്റയ്ക്ക് എന്ന് പ്രോഗ്രാം ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ 97-ലാണ് തുടങ്ങുന്നത്. ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ സ്റ്റാൻഡപ്പ് ഷോ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാസറ്റ് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോ അന്ന് നമുക്ക് ചെയ്താൽ എന്താന്ന് തോന്നുന്നു, അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങിയ സമയത്ത് പുള്ളി ആദ്യം അറിഞ്ഞിരുന്നില്ല, പിന്നീട് ഒരിക്കലും പുള്ളി അറിഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഇന്ന് പരിചയപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് കൂടെ ഒരുപാട് കാലം ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോഴും വളരെ അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെയാണ് പുള്ളി, നമ്മുടെ ഒരു ഫാമിലി സുഹൃത്തും കൂടിയാണ്. സത്യത്തിൽ അദ്ദേഹം തന്നെയാണ് ഞാൻ ഈ വൺ മാൻ ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് എത്താനുള്ള കാരണക്കാരൻ ജയരാജുവരാണ്. അതിന്റെ കൂടെ തന്നെ അബി, മരിച്ചുപോയ അബിയുടെ ട്രൂപ്പിലുണ്ടായിരുന്നു ഞാൻ കുറേയേറെക്കാലം. പിന്നെ പിഷാരടി, അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നും ഞാൻ സ്റ്റാൻഡപ്പ് ഷോകളാണ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ടും ചെയ്യും. വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ, റിമിയുടെ കൂടെ, ജി വേണുഗോപാലിൻ്റെ കൂടെ, അങ്ങനെ ഒരുപാട് ഗായകരുടെയൊക്കെ കൂടെ ഉള്ള വിദേശ പരിപാടികളിൽ എൻ്റെ ഷോ ഒരു 15-20 മിനിറ്റൊക്കെ അവതരിപ്പിക്കും. ലാലേട്ടൻ്റെ കൂടെ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഷോ ചെയ്തിട്ടുണ്ട്, മോഹൻലാലിൻ്റെ കൂടെ.
0: കലയും പഠനവും ഒന്നിച്ചു കൊണ്ടുപോയ സുനീഷ് ബിരുദത്തിനു ശേഷം പ്രസ് അക്കാദമിയിൽ നിന്ന് ജേർണലിസം പൂർത്തിയാക്കി. തുടർന്ന് പ്രമുഖ മാധ്യമങ്ങളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു.
1: ഞാൻ പത്രപ്രവർത്തനായിരുന്നു. 2002 കേരളകൗമുദിയിൽ സബ് എഡിറ്ററായിട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം മാതൃഭൂമിയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. മാതൃഭൂമിയുടെ റേഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ FM അതിൻ്റെ പ്രോഗ്രാമിംഗ് പ്രൊഡ്യൂസർ, അങ്ങനെ കുറെ എന്റെ പ്രോഗ്രാമാണ് രാഗരാമയ്യർ എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം റേഡിയോയിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ പോയി പൊളിട്രിക്സ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സാറ്റയർ ഷോ ചെയ്യുന്നത്. സ്വാഭാവികമായ ചാനൽ നിന്ന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. പിന്നെ തുടങ്ങിയ പരിപാടിയാണ് ബേഡായ് ബംഗ്ലാവ്. ബേഡായ് ബംഗ്ലാവ് ഭയങ്കര ഹിറ്റായിരുന്നു. ബേഡായ് ബംഗ്ലാവിനുള്ളിൽ നിന്നും ഞങ്ങൾക്ക് കുറെ സിനിമകളുണ്ടായി. അമർ അക്ബർ ആന്റണിയും കട്ടപ്പൻ ഹൃതിക് റോഷൻ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
0: മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ മോഹൻലാൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സുനീഷിന്റെ സിനിമാ അരങ്ങേറ്റം.
2: ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ.
3: ഇത് മീനുക്കുട്ടിയുടെ കഥയാണ്.

ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സിനിമ ചെയ്തു തുടങ്ങിയ സമയത്താണ് ഞാൻ സാജിദ് യാഹിയ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് മോഹൻലാൽ ആരാധികയായ ഒരു പെൺകുട്ടിയുടെ കഥയുമായി വന്നത്. സ്ക്രീൻ പ്ലേ എഴുതാമോ എന്ന് ചോദിച്ചു വന്നതാണ്. അങ്ങനെ ഞാനത് സ്ക്രീൻ പ്ലേ ആക്കുകയും അത് മലയാളത്തിൽ 50-55 ദിവസം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ സിനിമയാണ് മോഹൻലാൽ. അപ്പോൾ അത് ലാലേട്ടൻ്റെ ആരാധികയായ ഒരു പെൺകുട്ടിയുടെ കഥ എന്ന രീതിയിൽ തന്നെ വളരെ ഹിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈശോ എന്നൊരു സിനിമ ചെയ്തത് നാദർഷ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അത് ഒ ടി ടിയിലാണ്, അന്ന് കോവിഡ് കാലത്ത് ചെയ്ത സിനിമയാണ്. കഥയും തിരക്കഥയും സംഭാഷണവും ഞാൻ അങ്ങനെ സ്ക്രീൻ പ്ലേ മാത്രമായിട്ട് എഴുതാറില്ല, മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ മാത്രം കഥ സംവിധായകൻ്റെ ആയിരുന്നു, ബാക്കി രണ്ട് സിനിമകളും എൻ്റെ തന്നെയാണ്, കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ. കഥയെഴുത്താണല്ലോ നമ്മുടെ പ്രധാന ജോലി. മോഹൻലാലിന്റെ കഥ മാത്രമാണ് സാജിദ് യാഹിയ ഉണ്ടായിരുന്നത്, അതിന്റെ തിരക്കഥയും സംഭാഷണവും ഞാനായിരുന്നു. ഈശോയുടെ ഒരു ത്രില്ലർ ജോണറിലുള്ള സിനിമയായിരുന്നു. അത് രണ്ട് പീഡന കേസുകളെ ബേസ് ചെയ്തിട്ട് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ കണ്ടിരിക്കേണ്ട സിനിമ എന്ന രീതിയിലാണ് അത് വന്നതും ഒക്കെ. അങ്ങനെയാണ് അത് കണ്ടത്. ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അത് ആദ്യത്തെ മാസം തന്നെ സ്ട്രീം ചെയ്ത് കണ്ടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു വിജയമായ സിനിമയാണ് ഈ ഒ ടി ടി.

0: എടോ, നമ്മളെ പാർട്ടിക്ക് ചൈനയിലെ 60 ലക്ഷം ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലൂടെയാണ് ലക്ഷക്കണക്കിന് കമന്റും പോസ്റ്റും ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഡെയിലി അവര് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാ?
1: അല്ല, അപ്പൊ കാവിലെ പൂജേണ്ടത്.
2: ആ 3 സിനിമകളാണ് സിനിമയായിട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്നൊരു സിനിമ വരാൻ പോകുന്നു. അത് ഒക്ടോബറിൽ ആ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. എൻ്റെ പേര് ഹുപ്പു എന്നാണ്. രണ്ട് കുട്ടികളും ഒരു ദേശാടന കിളിയുമാണ് അതിൻ്റെ പ്രധാന കഥാപാത്രം. പ്രധാന താരങ്ങൾ കോട്ടയം നസീറുണ്ട്, ജോയി മാത്യു ഉണ്ട്, സൈജു ഗ്രൂപ്പ് ഉണ്ടാവും, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ ഈ രണ്ട് കുട്ടികളാണ്. ഈ രണ്ട് കുട്ടികളും ഒരു കിളിയും, അവരുടെ ജീവിതമാണ് ആ സിനിമ. അപ്പം മറ്റുള്ളവരൊക്കെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആണ്.
3: ജീവിതം എപ്പോഴും നേർരേഖയിലല്ല സഞ്ചരിക്കുക. സിനിമകളിൽ സജീവമാകുന്നതിനിടയിലാണ് സുനീഷിനെ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. അക്കാലത്താണ് സുനീഷ് വാരനാടൻ കഥകൾ കുറിച്ചിട്ടത്.
2: വാരനാടൻ കഥകൾ, എന്റെ നാട്ടിലെ തമാശ കഥകളെല്ലാം കൂടെ ചേർത്ത് എഴുതിയ പുസ്തകമാണ് വാരനാടൻ കഥകൾ എന്നാണ്. അതിന്റെ 2 ഭാഗം ഇപ്പൊ വരാൻ പോകുന്നു. എന്റെ നാട്ടിലെ കുറെ ആളുകളുടെ അനുഭവങ്ങൾ, ഞാനൊക്കെ പറഞ്ഞു കേട്ട കഥകൾ, അതിൽ ഞാൻ കുറച്ച് എന്റെ ഫിക്ഷൻ ആഡ് ചെയ്തിട്ട് ഞാൻ എഴുതിയ പുസ്തകമാണ് വാരനാടൻ കഥകൾ. ഇപ്പൊ അത് വായിച്ചവർക്കറിയാം, എൻ്റെ കോമളകുമാരൻ എന്നൊരു പട്ടിയുണ്ട്. ആ കഥകൾ 21 കഥകൾ എല്ലാം തമാശ കഥകളായിരുന്നു. രസകരമായ ചെറിയ ചെറിയ തമാശ കഥകൾ, പക്ഷെ അത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണ സംഭവിച്ച കഥകളാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു നർമ്മമുണ്ട്, ഈ നാട്ടുനർമ്മം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നാട്ടുനർമ്മം, അതിൻ്റെ 2 ഭാഗത്തിൻ്റെ ഏതാണ്ട് 12 കഥകളോളം ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി ഒരു 7-8 എണ്ണം കൂടി, സമയമില്ലാത്തത് കൊണ്ടാണ് ഈ യാത്രക്കിടയിലും അങ്ങനെ ഇരുന്നാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇരുന്നിപ്പോൾ എഴുത്തത് ഇല്ലാത്തത് കൊണ്ട് ഈ പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെയാണ് പുസ്തകത്തിൻ്റെ എഴുത്ത്. ഇതിനുവേണ്ടി മാത്രമായ ഒരു സമയം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. ലോഗോസ് ബുക്സ് ഉടൻ തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്യും. അതിന് അനൗൺസ്മെൻ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ വിളിച്ചു തുടങ്ങി അത് എന്നാ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു. പൂർണ്ണമായി ചിരിക്കാവുന്ന പുസ്തകമായിരുന്നു. മരണ കഥകൾ വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്നവരും എവിടെന്നെങ്കിലും ആമസോണിലൊക്കെ കിട്ടും, നിങ്ങൾക്ക് 100% ചിരി ഉറപ്പാണ്. നിങ്ങൾ വായിച്ചു തുടങ്ങും, അവസാനം കുട്ടികളൊക്കെ ഇഷ്ടം പോലെ മേടിച്ച് വായിച്ചിട്ട് അവരുടെ അമ്മമാർ വിളിക്കുകയോ അവരുടെ മക്കൾ ഇത്രയും ചിരിക്കണ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവരൊരുപക്ഷെ വായനയിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റിയ പുസ്തകങ്ങളിൽ ഒന്നായിട്ടാണ് ആ പുസ്തകം. ഇപ്പം അതിന് 5ാം പതിപ്പായി. അവാർഡ് കിട്ടിയത് 2022 പുസ്തകം ഇറങ്ങിയത് 2021 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ പുസ്തകമായിരുന്നു അത്. എനിക്കൊരു അസുഖം വന്നു, എൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട് എനിക്കൊരു അസുഖം വന്നു. ആ അസുഖം ചിലപ്പോൾ ഒരു പക്ഷേ കാഴ്ച ഉണ്ടായേക്കില്ല എന്ന് പറയുന്നൊരു ഒരു ഘട്ടം വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ആലോചന ഉണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത് കാഴ്ചയില്ലെങ്കിൽ പിന്നെ നമുക്ക് എഴുതി ജീവിക്കാൻ പറ്റുള്ളൂ, അപ്പം കാഴ്ചയില്ലെങ്കിൽ പോട്ടെ എഴുതി ജീവിക്കാം. അങ്ങനെ ഞാൻ ഈ നാട്ടിലെ കഥകൾ എഴുതാൻ തുടങ്ങി. അപ്പം അത് തമാശ കഥകളായിരുന്നു എഴുതിയത്. അപ്പം അങ്ങനെ ഒരു പക്ഷേ ഒരു രോഗത്തിൻ്റെ പിടിയിൽ നിന്നുകൊണ്ട് ഞാൻ തമാശിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എഴുതാൻ ആ എഴുത്തിലെ തമാശയെ ആസ്വദിച്ചുകൊണ്ട് രോഗത്തെ ഞാൻ നേരിട്ടപ്പോൾ ആ രോഗദുരിതത്തെ നേരിട്ടതിന് ദൈവം തന്ന പുരസ്കാരമായിരിക്കും സാഹിത്യ അക്കാദമി അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മളീ പറഞ്ഞതുപോലെ അത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിച്ചു തുടങ്ങി. അപ്പം അത്ര ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. അത് ഞാൻ എനിക്കറിയാവുന്നത് തമാശ പറയാനും എഴുതാനുമാണ്, അതായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം ഞാൻ രോഗത്തെ പ്രതിരോധിച്ചത് ഈ ഒരു പരിപാടി കൊണ്ടാണ്. അതുകൊണ്ട് ആ അവാർഡിനൊരു വലിയ തിളക്കമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ഓസ്കാർ അവാർഡ് കിട്ടിയാലും ഈ അവാർഡാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായി കാണുന്നത്. ബേഡായ ബംഗ്ലാവ് നമ്മളൊരു, ഞാനും ബിബിൻ ജോർജും കലാഭവൻ മധു എന്ന് പറഞ്ഞ 3 പേര് ചേർന്നാണ് അതിൻ്റെ ആദ്യത്തെ തിരക്കഥ തയ്യാറാക്കിയത്. പിഷാരടിയും ധർമ്മജൻ, ഞങ്ങളൊരു കളക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു അത്. പക്ഷേ അതിൻ്റെ എഴുത്തിൽ ഞാൻ ഏതാണ്ട് 200 എപ്പിസോഡുകളോളം ഞാൻ എഴുതാനുണ്ടായിരുന്നു. പക്ഷെ അത് നിർത്തി, നമ്മൾ 2018 നിർത്തി ആ പരിപാടി. ഇപ്പം അതിൻ്റെ റിപ്പീറ്റൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇപ്പോഴും ടെലിവിഷൻ പരിപാടികളിൽ ഏറ്റവും നല്ല പരിപാടികളിലൊന്നായിട്ടാണ് ബേഡായ ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നത്. അപ്പം അതേ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മ ചിരിക്കുന്ന തമാശയെ നമ്മൾ എഴുതാവുന്നായിരുന്നു എൻ്റെ ബെഞ്ച് മാർക്ക്. അപ്പം നമ്മൾ അമ്മയുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന തമാശകൾ മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിനെ ഒരു പക്ഷേ ഇപ്പോഴും ജനപ്രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നതിന് കാരണം. അപ്പം നമ്മൾ ഈ തമാശ പറയാൻ നമ്മുടെ അമ്മ ചിരിക്കുമെന്ന് മാത്രമേ ആലോചിക്കുള്ളൂ ഇത് എഴുതുമ്പോൾ. അങ്ങനെ ഉണ്ടാക്കിയ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ആ പ്രോഗ്രാം അത്രയും ഹിറ്റായത്. അത് വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ ദിവസങ്ങളാണ്. ഞങ്ങളെല്ലാ മാസത്തിൽ ഒരു 4 ദിവസം എറണാകുളത്ത് നവോദയയുടെ സ്റ്റുഡിയോയിലാണ് ഞങ്ങളവിടെ ഒരുമിച്ച് കൂടിയിരുന്നാണ് ഇതൊക്കെ ചെയ്യുക. ഇന്ന് നമുക്ക് നമ്മുടെ കലാജീവിതത്തിലെ ഏറ്റവും നല്ല ഏടുകളിലൊന്നാണ് ബേഡായ ബംഗ്ലാവിൻ്റെ ചിത്രീകരണ ആ കാലം. ഞാൻ ടെലിവിഷനിൽ കുറച്ച് കാലഘട്ടങ്ങൾ ഒന്നും ചെയ്യാറില്ല. അതായത് ഞാൻ ഈ അവാർഡ് നൈറ്റുകളുടെ പിന്നാമ്പുറ എഴുത്തുകാരനാണ്. നിങ്ങൾ കാണുന്ന എല്ലാ അവാർഡ് നൈറ്റുകളിലും പുറകിൽ ഒരു എഴുത്തുകാരനുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അവാർഡ് നൈറ്റുകളിൽ ആൾക്കാർ ഓരോന്ന് സ്റ്റേജിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. അപ്പം ആങ്കർ പറയുന്നത് മാത്രമല്ല, അവാർഡ് നൈറ്റുകൾ നമ്മൾ മൊമെന്റ് ക്രിയേഷൻ എന്ന് പറയും. ഇപ്പം മോഹൻലാലിന് മമ്മൂട്ടിക്ക് ഉമ്മ കൊടുത്തിട്ട് ജോഷി സാറിന് അവാർഡ് കൊടുക്കുമ്പോൾ നമ്പർ 20 മദ്രാസ് മെയിലിൽ അറിയില്ല. അത് നമ്മൾ പ്ലാൻഡാണ്. പലപ്പോഴും പലതും പ്ലാൻ ചെയ്യുന്നതാണ് അവതരിപ്പിക്കുന്നത്, ഒരിക്കലും ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതല്ല. ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതാണെന്ന് ആളുകൾക്ക് തോന്നലുണ്ടാക്കലാണ് നമ്മളുടെ വിജയം. ഇത് എഴുതുന്ന ആള് ഞാനാണ്. ഇത് എഴുതുന്ന ആൾക്കാരും വളരെ കുറവാണ്, മലയാളത്തിൽ മൂന്നോ നാലോ പേരേ ഉള്ളൂ. അതിലൊരു പയനിയറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. 10-16 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്.

0: ഇതാണ് ഇപ്പൊ ടെലിവിഷനിൽ ചെയ്യുന്നത്, മറ്റൊന്നുമില്ല. ഇപ്പൊ സിനിമ ചെയ്യുന്നു, പുതിയ പുസ്തകത്തിന്റെ പണിപ്പിറയിലാണ്. ഇത് മൂന്നുമാണ് എന്റെ ഇപ്പോഴത്തെ അപ്കമിങ് പ്രോജക്ട്സ്. മിമിക്രി ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് മിമിക്രി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്റ്റേജ് ഷോ വളരെ കുറവാണ്, ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ഷോ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോഴും സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പൊ ഷോകൾ കുറവാണ്, പൊതുവെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഒരു മണിക്കൂറാണ്. അപ്പൊ അതിനുള്ളിൽ മിമിക്രിയും തമാശയും പറച്ചിലും എല്ലാം വരുന്നൊരു ഇതൊരു മിക്സ് ഓഫ് എന്താ പറയാ, സറ്റയർ, മിമിക്രി, മോണോ ആക്ട്, എന്താ പറയാ, മിക്സ് ഓഫ് ദീസ് ആർ എന്ന് പറയാൻ കുറേ എക്സെട്ര എക്സെട്ര എക്സെട്ര എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നൊരു പരിപാടിയാണ്. അതിന് അഭിനയമുണ്ട്, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അത് പിന്നെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന പോലെയാണ്, അതിന് ഒരു ഗ്യാപ്പ് ഉണ്ടാവത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനിടയിലുണ്ടാവുന്ന ചെറിയ ചെറിയ തമാശകൾ ആൾക്കാർ ചിരിക്കും. എല്ലാ കാലത്തും കല എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. ഇപ്പോ നമ്മുടെ നാട്ടില് പുതിയ കുട്ടികൾ ഒരുപാട് പേര്, മിമിക്രി തന്നെ ആണെങ്കിൽ ഒരു ഗംഭീരനായ ഒരു പയ്യൻ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും ഇത്തരം പ്രതിഭകൾ വരുന്നുണ്ട്. അത് മിമിക്രി ആണെങ്കിലും അഭിനയമാണെങ്കിലും, ഇപ്പം നമ്മളല്ലേ എത്രയോ ന്യൂ ജനറേഷൻ കുട്ടികളാണ് സിനിമകളിൽ വന്ന് ഹിറ്റ്, ഇപ്പോൾ വാഴ ടു ഹിറ്റായ പോലെ. അപ്പം എല്ലാ കാലത്തും കലയിൽ പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ബാക്കിയുള്ള ആളുകൾ എത്രത്തോളം കാലം സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം സർവൈവിങ് പോയിന്റിൽ നമുക്ക് പുതിയ എന്താ പറയുക നിരീക്ഷണങ്ങൾ വേണം, പുതിയ കാലത്തെ തമാശകൾ മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ ഈ കാലം മാറുന്നു എന്നുള്ളത് കൊണ്ട് കലയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ അതിനുള്ള അവസരങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ വന്നിരുന്ന കാലത്ത് ടെലിവിഷൻ പോലും വളരെ ചെറിയ ഒന്നോ രണ്ടോ പ്രോഗ്രാമുകളാണ് തമാശ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നീട് ചാനൽ ഷോകൾ വന്നു തുടങ്ങി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്കൊരു ഫോൺ മതി. ഇപ്പം എന്നിലെ കല എനിക്ക് അവതരിപ്പിക്കാനായിട്ടൊരു ഫോൺ മതി. അപ്പം എത്രയോ അമ്മമാർ, എത്രയോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, വീട്ടമ്മമാർ, എത്ര പേരാണ് ഇന്ന് റീൽസ് ചെയ്യുന്നത്. ഒരു തമാശ ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. നമ്മൾ സിനിമയെ കാണുന്നതിനേക്കാളും ഗംഭീരമായി തമാശ പറയുന്ന, തമാശ ചെയ്യുന്ന റീലുകളിലൂടെ നമ്മളറിയുന്ന എത്രയോ സോഷ്യൽ മീഡിയയിലുള്ള അഭിനേതാക്കളുണ്ട്. അപ്പം പണ്ട് പ്രതിഭകൾക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു, ഇന്ന് പ്രതിഭകൾക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗം, ഈ കലാരംഗം എപ്പോഴും ഭയങ്കര നിത്യഹരിതമായിട്ട് നിൽക്കും, ഭയങ്കരമായിട്ട് വളരും. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ.
1: ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സുനീഷ് വാരനാട് എപ്പോഴും വിശ്വസിക്കുന്ന ഒന്നുണ്ട്, ചിരി എന്നത് കേവലം ചുണ്ടുകളുടെ ഒരു ചലനം മാത്രമല്ല, അത് മനുഷ്യന് പ്രകൃതി നൽകിയ ഏറ്റവും വലിയ ഔഷധമാണ്. വാരനാടൻ കഥകളുടെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ വായനാ സുഖം യഥാർത്ഥത്തിൽ ചിരി മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഗുണപരമായ മാറ്റങ്ങളുടെ നേർസാക്ഷ്യമാണ്.
0: ഈ ആൾക്കാർക്ക് ചിരിക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായൊരു ചിരി എല്ലാവർക്കും ആവശ്യമാണ്, ആയുസ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പം ആൾക്കാർ ചിരിയോഗയിൽ പോയി ചിരിക്കുക. അപ്പം നല്ല തമാശകൾ പറയുന്ന പരിപാടികൾ കാണാൻ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞൊരു മാസം ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഞാൻ അമേരിക്കയിലായിരുന്നു. ഒരു മാസം അമേരിക്കൻ ഷോ, അവിടെ ആളുകൾ ഇത്തരം ഷോ കാണാൻ ആളുകൾ ഇടിച്ചു വരുമോ. ഇപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട്. ഇപ്പം കേരളത്തിന്റെ പുറത്തായിരുന്നു ഇത് കൂടുതൽ. ഇപ്പം ശരിക്കും കേരളത്തിലും അങ്ങനത്തെ ഷോയെക്കുറിച്ച് പ്രസക്തി ആൾക്കാർക്ക് മനസ്സിലാവുകയും ഇത് കാണാൻ വേണ്ടി ആളുകൾ ടിക്കറ്റ് എടുത്ത് വരികയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതൊരു പ്രൊഫഷണൽ ഷോയായി മാറി. നമ്മളൊക്കെ ചെയ്യുന്ന ഞാനൊക്കെ അമ്പലപ്പറമ്പിലേക്ക് ഒരുപാട് അമ്പലപ്പറമ്പിൽ ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് നമ്മളീ പറഞ്ഞ പോലെ വല്ലാത്തൊരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും ടെൻഷൻ, സ്ട്രെസ്, തിരക്ക്, അതിൽ നിന്നൊക്കെ ഒന്ന് മാറണമെങ്കിൽ, ഒന്ന് റിലാക്സ് ആകണമെങ്കിൽ, പിന്നെ മനസ്സറിഞ്ഞ് കുറച്ച് സമയം നമ്മൾ അറിയില്ലല്ലോ ചിരി. നമ്മൾ ചിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചിരിച്ച് തീരുന്നവരെയും നമ്മളത് അറിയുന്നില്ല. ഒരു മനുഷ്യനിൽ നിന്നും വേറൊരു മനുഷ്യനിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ചിരിയാണ്. അപ്പൊ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ആരും ഒരിക്കലും കരയാൻ ആഗ്രഹിക്കുന്നില്ല, ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ചിരിച്ചാൽ പരിപാടി തീരും. ഞാൻ പറയുന്നൊരു കാര്യമാണ്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടു, അപ്പൊ എങ്ങനെ ഇവർ തമ്മിൽ ഒന്നിപ്പിക്കാന്ന് ഞാൻ പറയാം. അത് കേന്ദ്ര സർക്കാർ നമുക്ക് അതിന് വേണ്ട എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഭാര്യയുടെ ആധാർ കാർഡ് എടുത്ത് ഭർത്താവും, ഭർത്താവിന്റെ ആധാർ കാർഡ് എടുത്ത് ഭാര്യയും, രണ്ടിന്റെയും ഫോട്ടോ നോക്കണം. അപ്പൊ ഭാര്യയുടെ ആധാർ കാർഡിലെ ഫോട്ടോ കാണുമ്പോൾ ഭർത്താവിന് തോന്നും ഇതുപോലത്തെ ഒരു കോന്തിയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഭർത്താവിന്റെ ആധാർ കാർഡിലെ ഫോട്ടോ കാണുമ്പോൾ ഭാര്യയ്ക്കും തോന്നും അപ്പൊ തമ്മിലൊരു ചിരി തുടങ്ങും. ഈ ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ കുടുംബ പ്രശ്നം മാറുമെന്ന് ഞാൻ പലപ്പോഴും സ്റ്റേജിൽ പറയാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആധാർ കാർഡ് ഉപയോഗിക്കേണ്ടത്. ആധാർ കാർഡിനെ കുറച്ചുകൂടി രസകരമായി ഉപയോഗിക്കുക. നമ്മളീ പറഞ്ഞാൽ ആധാർ കാർഡ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ കാർഡാണെങ്കിൽ അതിനെ വെച്ച് നമ്മളൊരു തമാശ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിരിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യന് മാത്രമേ ലോകത്ത് ചിരിക്കാൻ പറ്റൂ, വേറൊരു ജീവിക്കും ദൈവം ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് മാത്രമുള്ള ആ കഴിവിനെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാമോ പോഷിപ്പിക്കാമോ അതാണ് ചെയ്യേണ്ടത്. അത് പറയാന്ന് വെച്ചാൽ നമ്മള് ചാപ്ലിൻ പറയുന്നത് ഞാൻ മഴയത്ത് ആണ് നടക്കാറുള്ളത്, ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ എന്നാണ്. അത് പലപ്പോഴും ഏതൊരു ചിരിയുടെ പിന്നിലും ഒരു കണ്ണീരുണ്ടാവും. ഒരു കണ്ണീരിൽ നിന്നാണ് ഒരു നല്ല ചിരി ഉണ്ടാവുക എന്ന് പറയും. അത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞല്ലോ ചിരിയുടെ അടിസ്ഥാനപരമായിട്ട് അത് ഉപയോഗിക്കുക. അങ്ങനെ വേറൊരാളെ കളിയാക്കുമ്പോഴാണല്ലോ നമ്മൾ ചിരിക്കുക. അയാളുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ അയാള്, ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പറയും ഓ ശശിയായി എന്ന് പറയുക. അപ്പൊ ഈ ശശിയായി എന്ന് പറയുന്ന ശശി എന്ന പേരുകാർക്കൊക്കെ അങ്ങനെ ഒരു വികാരം ഉണ്ടാവുമെങ്കിൽ

0: ലോകം അറിയുന്നൊരു മലയാളി ശശിയാ, ശശി തരൂർ. അത് ലോകം അറിയുന്നയാളാണ്. അയാളുടെ വിദ്യാഭ്യാസവും അയാൾ യു എന്നിൽ അല്ലെങ്കിൽ അങ്ങനെ ലോകരാഷ്ട്രങ്ങളിൽ മറ്റു ലോക നേതാക്കൾ അറിയുന്നൊരു പേരുകാരനാണ് ശശി തരൂർ. നമ്മളെ ശശിയായി എന്ന് പറയുമ്പോൾ ഈ ശശിയെ ഓർക്കാറില്ല എന്ന് പറയുന്ന പോലെ. അപ്പം ശശിയായി എന്ന് പറയുമ്പോൾ ഒരു ശശി നമ്മുടെ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്, അയാൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പം എപ്പോഴും ഒരു കണ്ണീരിൽ നിന്നുമാണ് ചിരി എപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചാപ്ലിൻ അങ്ങനത്തെ ഒരു ഒരു വാചകം തന്നെ ഉപയോഗിച്ചത്. ആർട്ടിഫിഷ്യൽ ചിരികളുണ്ടല്ലോ, അതിപ്പോൾ പലപ്പോഴും രാഷ്ട്രീയക്കാരെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ചിരിയാന്ന് പറയും. പിന്നെ ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തോരം ചിരിക്കുന്നുണ്ട്, ഇവർ മനസ്സറിഞ്ഞിരിക്കുന്നതാണോ? ഈ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക എന്ന് പറയും. അപ്പം അത് നമ്മൾ അറിയാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ മാംസപേശികൾക്ക് ഒരു ഒരു വഴക്കമുണ്ടാകും. ആ വഴക്കത്തിലാണ് ചിരി ഉണ്ടാവുക. അത് നമ്മുടെ മുഖപേശികളുടെ ചിരിക്കപ്പുറം നമ്മുടെ നെഞ്ചിനകത്തുനിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞാണ് അത് വരിക. സലിംകുമാർ ഏട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു വരിയുണ്ട്. അതായത് 3 ഇഞ്ച് വലിപ്പമുള്ള ചുണ്ടിനെ 5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വലിപ്പമുള്ള ചുണ്ടിനെ 5 ഇഞ്ചും 6 ഇഞ്ചും ആക്കി മാറ്റുന്നതാണ് യഥാർത്ഥത്തിൽ ശരി. അതൊരു പ്രക്രിയയാണ് എന്നാണ് സലിംകുമാർ ഏട്ടൻ പറയുന്നത്. ഇത് ശരിക്കൊരു വികസന പ്രവർത്തനമാണെന്നാണ് അദ്ദേഹം പറയുക. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ വികസനം നടത്തുന്ന പോലെ ചിരി 2.5 ഇഞ്ച് വലിപ്പമുള്ള ചുണ്ടിനെ 6 ഇഞ്ചാക്കുന്ന വികസന പ്രവർത്തനമാണ് ചിരി. അപ്പോൾ ഈ ചിരിയെ ഒരു വികസന പ്രവർത്തനമായി കണ്ടാൽ, മനസ്സിൽ നിന്നുള്ള ചിരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷമുള്ള ഒരാളായിരിക്കും. നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വളരെ കുറച്ചായിരിക്കും. നല്ലപോലെ ചിരിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകത്തില്ല, പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമാവധി ചിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.
1: മോഹൻലാൽ, ഈശോ, പൊറാട്ട് നാടകം എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തും 2023 മികച്ച ഹാസ്യ സാഹിത്യകൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാരനാട് പങ്കെടുത്ത ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, H. കൂടെ C. സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04672211400. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, UPST, മലയാളം, ഹിന്ദി, LPST, അറബിക് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd, സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ചെമ്മനാട് ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST, സോഷ്യൽ സയൻസ്, അറബിക്, നാച്ചുറൽ സയൻസ്, മലയാളം, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9947-63-69-21. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണ് ഉള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
4: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
3: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന രണ്ട് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എൻഡിആർഎഫ്, എസ്ഡിആർഎഫ്, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. വിശദാംശങ്ങളിലേക്ക്.
5: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഡിജിസിഎ അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, പിപിഇ കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് ഡിജിസിഎ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്തിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്കുശേഷം മുഖ്യമന്ത്രി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം പി എം ജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 മില്ലിമീറ്ററിനടുത്തും വർക്കലയിൽ 7 മില്ലിമീറ്ററിനടുത്തും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
3: ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
8: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
9: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
8: May 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
9: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
8: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്.
9: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
10: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
11: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
10: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
11: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
10: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
11: ഫോൺ 9778769134. മറ്റൊരു നമ്പർ 0497285005.
12: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
13: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
14: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
13: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
14: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
13: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
14: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
13: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
14: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
15: അപൂർവ ഗാനം.

1963 ബിമൽ റോയ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബന്ധിനി എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗാനത്തിന് ഈണമൊരുക്കിയത് എസ് ഡി ബർമൻ. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസർ ഗാനരചനാരംഗത്തേക്ക് കടന്നുവരുന്നത് ഈ ഒരു ഗാനത്തിലൂടെയാണ്. ചിത്രത്തിലെ മറ്റു ഗാനങ്ങളൊക്കെയും രചിച്ചത് ശൈലേന്ദ്രയാണ്. ആ വർഷത്തെ മികച്ച ഹിന്ദി സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ബന്ധിനിയിൽ നായികയായിരുന്ന നൂതൻ ആ വർഷം മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും കരസ്ഥമാക്കി.

0: നിങ്ങൾക്കറിയാമോ, ശ്രീബുദ്ധന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട കപിലവസ്തു ഇപ്പോൾ ഏത് രാജ്യത്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശാക്യ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന കപിലവസ്തു ഇന്ന് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഈ സ്ഥലം ടൌളി ഹവ എന്ന മുനിസിപ്പൽ പ്രദേശമാണ്. ബുദ്ധൻ ജനിച്ച ലുംബിനിയിൽ നിന്നും 25 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി കിടക്കുന്ന ഈ പ്രദേശം തെക്കേയറ്റത്ത് ഇന്ത്യയുടെ ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്നുമുണ്ട്. സിദ്ധാർത്ഥ ഗൌതമൻ തന്റെ ജീവിതത്തിലെ 29 വർഷം ചെലവഴിച്ച സ്ഥലമാണ് കപിലവസ്തു എന്ന് കരുതപ്പെടുന്നു. ബുദ്ധമത ഗ്രന്ഥങ്ങൾ പ്രകാരം വേദമുനി കപിലന്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സിനിമ പാരഡൈസോ, വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
0: റിതേഷ് ബത്ര സംവിധാനം ചെയ്ത ഫോട്ടോഗ്രാഫ് എന്ന ഹിന്ദി ചിത്രത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ നന്ദലാൽ ആർ.
4: വർഷങ്ങൾക്കു ശേഷം ഈ ഫോട്ടോ വീണ്ടും നോക്കുമ്പോൾ ഈ സൂര്യപ്രകാശം അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തേൽക്കും. ഈ കാറ്റ് ഇതേപോലെ നിങ്ങളുടെ കാതുകളിൽ മൂളും. ഇവിടുത്തെ ഈ ആൾക്കൂട്ടത്തിന്റെ ശബ്ദം നിങ്ങൾ അതുപോലെ കേൾക്കും. ഈ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലെ ഇളവെയിലിൽ, പിന്നിലെ കടൽക്കാറ്റിന്റെയും തിരകളുടെയും ഇവിടത്തെ സന്ദർശകരുടെയും എല്ലാം ശബ്ദ കോലാഹലങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇങ്ങനെയൊരു വിളി ഉയരുന്നു. സന്ദർശകരെ, ഫോട്ടോ എടുക്കുന്നതിന് ക്യാൻവാസ് ചെയ്യുവാൻ റാഫി യാന്ത്രികമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഊർജമോ ആത്മാർത്ഥതയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും മിലോനിയെ റാഫിയിലെ കടുപ്പിക്കുന്നത് ആ വിളിയായിരുന്നു. റിതേഷ് ബത്ര സംവിധാനം ചെയ്ത് 2019 റിലീസ് ചെയ്ത ഫോട്ടോഗ്രാഫ് എന്ന ചിത്രത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ഓരോ നാടും അതിന്റെ ഹൃദയത്തിൽ ചെറുതും വലുതുമായ ധാരാളം കഥകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും. എന്നാൽ മഹാനഗരങ്ങളാകട്ടെ 10,000 കഥകളായിരിക്കും അതിന്റെ ഓരോ മൂലകളിലും കൊരുത്തു വച്ചിട്ടുണ്ടാവുക. ഓരോ ചുവടിലും പുറത്തേക്ക് വരാൻ വെമ്പുന്ന 100,000 കഥകൾ കുടിയിരിക്കുന്നയിടം. അവിടുത്തെ ശബ്ദങ്ങളും നിറങ്ങളും വെളിച്ചങ്ങളും നിഴലുകളും ഇരുട്ടും എല്ലാം കഥകൾ മറഞ്ഞിരിക്കുന്ന ഇടങ്ങളാണ്. ആ സാഹചര്യങ്ങളുമായി പരിചയമുള്ളവരാൽ തിരിച്ചറിയപ്പെടാനായി അവയിങ്ങനെ കാത്തുകിടക്കും. ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പണ്ട് ബോംബെ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മുംബൈ. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആളുകൾ ജോലി തേടി എത്തിയ മഹാനഗരം. ധനികരും ദരിദ്രരും ഇടത്തരക്കാരും വൻകിട ചെറുകിട വഴിയോര കച്ചവടക്കാരുമായ മനുഷ്യരും അവരുടെ എല്ലാം വലുതും ചെറുതുമായ സന്തോഷങ്ങളും വേദനകളും പ്രണയവും വിരഹവും എല്ലാം മുംബൈ പട്ടണത്തിലെ കഥകൾക്ക് ഹൃദയമിടിപ്പ് പകരുന്നുണ്ട്. ഇവിടെ പലരും നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. 10,000 വീടുകളിൽ നിന്ന് ചോറ്റുപാത്രങ്ങൾ ശേഖരിച്ച് കൃത്യമായി എത്തേണ്ടയാളിലേക്ക് തന്നെ എത്തിക്കുന്ന ഡബ്ബാവാലകൾ തൊട്ട് വഴിയരികിലിരുന്ന് യാത്രക്കാരുടെ ചെവി വൃത്തിയാക്കി കൊടുക്കുന്നവർ വരെയുള്ള വിചിത്രമായ തൊഴിൽ വൈവിധ്യത്തിന്റെ ലോകമാണത്. കഥകൾ ഉറങ്ങുന്ന ഈ മഹാനഗരം ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രമായ ബോളിവുഡ് തഴച്ചു വളർന്ന ഇടമായി മാറിയത് അതുകൊണ്ടുതന്നെ യാദൃച്ഛികം മാത്രമല്ല. കാൻ ചലച്ചിത്രമേളയിലടക്കം ഇന്ത്യയുടെ അഭിമാനമായി മാറിയ റിതേഷ് ബത്ര എന്ന സംവിധായകന്റെ ആദ്യ ചിത്രമായ ദി ലഞ്ച് ബോക്സ് മുംബൈ നഗരത്തിലെ ഡബ്ബാവാലകളുടെ പശ്ചാത്തലത്തിലുള്ള ഒന്നായിരുന്നു. പിന്നീട് ഒരു ബ്രിട്ടീഷ് ചിത്രവും അമേരിക്കൻ ചിത്രവും സംവിധാനം ചെയ്ത ശേഷം 2019 പുറത്തുവന്ന തന്റെ 4-ാമത്തെ ഫീച്ചർ ചിത്രമായ ഫോട്ടോഗ്രാഫിന്റെ പശ്ചാത്തലമായി റിതേഷ് തിരഞ്ഞെടുത്തതും മുംബൈ നഗര പശ്ചാത്തലം തന്നെയായിരുന്നു. മുംബൈക്കാരനായ അദ്ദേഹത്തിലൂടെ വെളിച്ചം തേടാനായി കഥകൾ ആ മഹാനഗരത്തിൽ പലയിടത്തും കാത്തുനിൽക്കുന്നു എന്നതുകൊണ്ടായിരിക്കണം വീണ്ടും റിതേഷ് മുംബൈയിലേക്ക് തന്നെ എത്തിയത്. ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനെത്തുന്ന സന്ദർശകരുടെ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് നൽകുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നയാളാണ് റാഫി. ബിസിനസ് തന്ത്രം എന്നതിലുപരി ഒരു ചടങ്ങ് പോലെ റാഫി പറയുന്ന വാചകങ്ങൾ കേട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ എത്തുകയാണ് മിലോനി എന്ന യുവതി. ഈ ഫോട്ടോ അയാളെ ജീവിതത്തിന്റെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ട്യൂഷൻ ക്ലാസ്സിലും വീട്ടിലെ ഡൈനിങ് ടേബിളിലും സ്റ്റഡി ടേബിളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന മിലോനിയെ മുംബൈ നഗരത്തിലേക്ക് കൈപിടിച്ചിറക്കാൻ പോകുന്ന ഒരു വിളി കൂടിയായിരുന്നു റാഫിയുടേത്. വീട്ടുകാരോടുള്ള നിശബ്ദ പ്രതിഷേധത്തിനിടയിൽ ആ വിളിയിൽ ഒരു രക്ഷാമാർഗം കണ്ടെത്തുകയാണ് മിലോനി. റാഫിയും കുറെ സുഹൃത്തുക്കളും ചേർന്ന് താമസിക്കുന്നത് റെയിൽപാളത്തിനടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ തട്ടുമ്പുറത്താണ്. നിരന്തരമായി നിർബന്ധിച്ചിട്ടും കല്യാണം കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന റാഫിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് നാട്ടിലുള്ള അയാളുടെ മുത്തശ്ശി മരുന്നുകൾ കഴിക്കുന്നത് നിർത്തിവെക്കുന്നു. മുത്തശ്ശിയെ സമാധാനിപ്പിക്കാനായി മിലോനിയുടെ ഫോട്ടോ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടേതാണെന്ന് പറഞ്ഞ് റാഫി മുത്തശ്ശിക്ക് കത്തിനകത്ത് വെച്ച് അയക്കുന്നു. ആ കത്തെഴുതുന്ന സമയത്ത് കേട്ട നൂരി എന്ന ഹിന്ദി സിനിമയിലെ പാട്ടിന്റെ വരിയിൽ നിന്നാണ് നൂരി എന്നാണ് പെൺകുട്ടിയുടെ പേരെന്ന് റാഫി മുത്തശ്ശിയോട് പറയുന്നത്. തൽക്കാലം രക്ഷപ്പെടുവാൻ വേണ്ടി ചെയ്ത ഒരു സൂത്രം പിന്നെ ഊരാക്കുടുക്കായി മാറുകയാണ്. പെൺകുട്ടിയെ കാണാൻ മുത്തശ്ശി മുംബൈയിലേക്ക് വരും എന്നറിയുന്നതോടെ റാഫിക്ക് മിലോനിയെ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തന്റെ ഭാവി വധുവാണെന്ന് അഭിനയിക്കാൻ റാഫി മിലോനിയെ ശട്ടം കിട്ടുകയും അവർ ആ രീതിയിൽ മുത്തശ്ശിയുടെ അടുത്ത് പെരുമാറുകയും ചെയ്യുന്നു. ഇത്രമാത്രമാണ് ഈ ചിത്രത്തിന്റെ കഥാപരിസരം. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ സാമാന്യം ഉയർന്ന ഒരു ഗുജറാത്തി മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വരുന്ന മിലോനി അക്കൌണ്ടൻസിയിൽ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം നേടി ചാർട്ടേഡ് അക്കൌണ്ടന്റ് പരിശീലനത്തിന് ഒരു ട്യൂഷൻ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുകയാണ്. ആ സ്ഥാപനത്തിന്റെ പരസ്യപ്പലകകളിലെല്ലാം അവിടുത്തെ മികച്ച വിദ്യാർത്ഥിയായ മിലോനിയുടെ ഫോട്ടോ വലുപ്പത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഫോട്ടോ വച്ചാണ് റാഫിക്ക് വീണ്ടും മിലോനിയെ കണ്ടെത്താനാവുന്നത്. ഒരു നടിയാകാനുള്ള മോഹം അവസാനിപ്പിച്ച് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ തീരുമാനിച്ചവളാണ് അന്തർമുഖി കൂടിയായ മിലോനി എന്ന് ചിത്രത്തിലെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ റാഫി ആകട്ടെ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ജീവിതം മെച്ചപ്പെടുത്താനും അച്ഛൻ ഉണ്ടാക്കിയ ഭീമമായ കടം വീട്ടാനുമായി മുംബൈ നഗരത്തിൽ ജോലിക്കായി എത്തിയതാണ്. കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം അവർ താമസിക്കുന്ന തട്ടിമ്പുറത്തിരുന്ന് വല്ലപ്പോഴും മദ്യപിക്കുന്നതും മാസത്തിലെ അവസാന ദിവസം ഒരു കുൽഫി കഴിക്കുന്നതും മാത്രമാണ് അയാളുടെ വിനോദം. നിറം കൊണ്ടും മതം കൊണ്ടും സാമ്പത്തിക നില കൊണ്ടും ജീവിത പശ്ചാത്തലം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം തീർത്തും വിരുദ്ധമായ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്നവരാണ് റാഫിയും മിലോനിയും. രണ്ടുപേരും അധികം ചിരിക്കുന്നവരോ വൈകാരികമായി ഇടപഴകുന്നവരോ അമിതമായി സംസാരിക്കുന്നവരോ ഒന്നുമല്ലെങ്കിലും ഇതിനിടയിൽ അവർക്കിടയിൽ ഒരടുപ്പം ഉടലെടുക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ തുടങ്ങിയതിനു ശേഷം വീട്ടുജോലിക്കാരിയിൽ നിന്ന്

0: ഗ്രാമത്തിലെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അവിടേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മിലോണി. തന്റെ ഇഷ്ടം നോക്കാതെ കല്യാണം കഴിപ്പിക്കാമെന്ന് വീട്ടുകാർ തീരുമാനിച്ച പയ്യന്റെ ഉത്സാഹം മുഴുവൻ ഈ ഒരൊറ്റ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ചോർത്തിക്കളയുന്നുമുണ്ട് മിലോണി. അതുപോലെ പുതിയ സൗഹൃദം റാഫിയെ കുറച്ചുകൂടി നന്നായി വസ്ത്രധാരണം ചെയ്യുന്നതിലേക്കും അത്യാവശ്യം സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്കും ഒക്കെ എത്തിക്കുന്നുമുണ്ട്. മുത്തശ്ശിയുമായുള്ള ബന്ധത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട് റാഫി. ഇവർക്കിടയിലുള്ളത് പ്രണയമെന്നോ പ്രേമമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരടുപ്പമാണോ എന്നത് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. സംവിധായകൻ ഒന്നും നേരിട്ട് പറയുന്നേയില്ല. കാഴ്ചയുടെ സങ്കീർണതകളിലേക്കോ സംഘർഷങ്ങളിലേക്കോ പ്രേക്ഷകരെ നയിക്കാതെ സിനിമയുടെ കഥ സുവ്യക്തമായി പറയുന്ന ഒരാഖ്യാന രീതിയാണ് വാണിജ്യ സിനിമകൾക്ക് പൊതുവെയുള്ള സവിശേഷത. എന്നാൽ ഈ ചിത്രം ആ രീതികളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അതിൽ ഒരിടത്തും ഒന്നും വിശദീകരിക്കുന്നില്ല. പ്രേക്ഷകർ അത് മനസ്സിലാക്കിയെടുക്കുക തന്നെ വേണം. ഇപ്പോഴത്തെ സിനിമാ കഥകളെല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന റാഫിയുടെ വാചകങ്ങളിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഫോട്ടോഗ്രാഫ് എന്ന സിനിമ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതിന്റെ ഒരടയാളവാക്യം കൂടിയായി ഈ വാചകങ്ങൾ മാറുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. മിലോണി തന്റെ മുത്തശ്ശനുണ്ടായിരുന്ന കാലത്ത് കഴിച്ചിരുന്ന കാമ്പക്കോള എന്ന ഒരു പാനീയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ മരണശേഷം ആ പാനീയം അവൾ കണ്ടിട്ടില്ല, കഴിച്ചിട്ടുമില്ല. ആ ഓർമ്മയിൽ മറ്റു കോളകളൊന്നും മിലോണി കഴിക്കാറുമില്ല. രാജ്യത്തങ്ങോളമിങ്ങോളം ഉണ്ടായിരുന്ന സോഡ ചെറുകിട പാനീയ നിർമ്മാണ സംവിധാനങ്ങൾ മുഴുവൻ കുത്തക കമ്പനികൾ വിഴുങ്ങുകയും രണ്ടോ മൂന്നോ ആഗോള ഭീമന്മാർ മാത്രം ഈ മേഖലയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് കാമ്പക്കോള എന്ന പഴയ പാനീയത്തിന് വേണ്ടി റാഫി നടത്തുന്ന തിരച്ചിൽ മിലോണിക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു തരത്തിൽ അന്യം നിന്നുപോയ നമ്മുടെ പല ചെറുകിട കുടിൽ വ്യവസായങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റാഫിയെ അവതരിപ്പിക്കുന്ന നവാസുദ്ദീൻ സിദ്ദിഖിയും മിലോണിയെ അവതരിപ്പിക്കുന്ന സാനിയ മൽഹോത്രയും അതിമനോഹരമായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നിശബ്ദത പോലും ഭാഷയാകുന്ന, കണ്ണുകളിലെ ചെറു തിളക്കങ്ങൾ പോലും ഒരുപാട് സംവദിക്കുന്ന ഇവരുടെ അഭിനയ രീതി സംഭാഷണങ്ങളുടെ ആധിക്യമില്ലാത്ത സിനിമയെ വാചാലമാക്കുക കൂടി ചെയ്യുന്നുണ്ട്. പ്രമുഖ ഗായകൻ മുഹമ്മദ് റാഫി തീസ്രി മൻസിൽ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ അലിവോടെ നീ എന്നെ നോക്കവേ ഭൂമി നിർത്തിയിടുന്നു ചലനം, ആകാശമോ സ്തംഭിച്ചുപോയി പ്രിയേ എന്നർത്ഥം വരുന്ന തുംനെ മുജേ ദേഖ ഹോക്കർ മെഹർബാൻ എന്ന ഗാനം ഈ ചിത്രത്തിൽ ഒരു പ്രധാന ശബ്ദ സാന്നിധ്യമായി കടന്നു വരികയും മുഖ്യ കഥാപാത്രത്തിന്റെ റാഫി എന്ന പേരിനോടും റാഫിയുടെ ജീവിതത്തോടും ഒരേ സമയം ഐക്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മുംബൈ നഗരം അതിന്റേത് മാത്രമായ ബോട്ടുകളിലൂടെയും കടലിലൂടെയും കാറ്റിലൂടെയും രുചികളിലൂടെയും ടാക്സികളിലൂടെയും ബസ്സുകളിലൂടെയും ട്രെയിൻ ശബ്ദങ്ങളിലൂടെയും ഒക്കെ നിരന്തര സാന്നിധ്യമായി കഥാപാത്രങ്ങളുടെയും സിനിമയുടെ പൊതുവായുമുള്ള മൂടിനൊപ്പം അഭിനയിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഛായാഗ്രഹണം നിർവഹിച്ച ടിം ഗില്ലിൻസ്, ബെൻ കച്ചിൻസ് എന്നിവരും എഡിറ്റിംഗ് നിർവഹിച്ച ജോൺ എഫ് ലിയോൺസും ഈ മുംബൈ മൂടിനെ കൃത്യമായി പകർത്തുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. 2019 സൺഡാൻസ് ചലച്ചിത്രമേളയിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഈ ചിത്രം അതേ വർഷം ബെർലിൻ മേളയിലും പ്രദർശിപ്പിക്കുകയുണ്ടായി. ലോകമെമ്പാടും ചലച്ചിത്ര പ്രേമികളുടെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രവുമാണ് ഫോട്ടോഗ്രാഫ്. ഒരു നിമിഷത്തെ അകപ്പാടെ പകർത്തിയെടുക്കുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫ്. അതിന് ഭൂതമോ ഭാവിയോ ഇല്ല. ഈ സിനിമയുടെ ക്ലൈമാക്സും ആ രീതിയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലാത്ത വണ്ണമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് റിതേഷ് ബത്രയുടെ ഈ ചിത്രത്തെ ലളിതവും മനോഹരവുമാക്കുന്നതും.
1: റിതേഷ് ബത്ര സംവിധാനം ചെയ്ത ഫോട്ടോഗ്രാഫ് എന്ന ഹിന്ദി ചിത്രത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ നന്ദലാൽ ആർ.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: തേരാ സുന്ദർ മുഖഡാ ഗോരി.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: രാത്രി ഖടായേ ഖുശ്ബു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
1: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
2: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
1: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
2: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
1: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
2: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902000649446267 60.
3: आज वही गीतों की रानी
4: मुझसे बढ़कर जो जानता है.

പങ്കജ് ഉദ്ദാസ് പാടിയ ഗസലുകളാണ് സംഗീത മാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായം കൈമാറുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്ന് ജയശങ്കർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം മന്തഞ്ചേരിയിൽ നിർമ്മിച്ച പാലം രാവിലെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് മന്ത്രി സണ്ണി ജോസഫും അക്കരി നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവും ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തന്നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. പാട്ടിലൊരു കൂട്ട്. ഈ പരിപാടിയിൽ MG ശ്രീകുമാറും സുജാതയും പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആര്യൻ എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകിയ ഗാനം ചിത്രം എന്ന പടത്തിൽ നിന്ന്.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: ചിത്രം

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ മറ്റൊരു ഗാനം, ചിത്രം വന്ദനം.

0: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിലെ ഗാനം ചിത്രം വെള്ളാനകളുടെ നാട്, കൈതപ്രത്തിന്റെ വരികൾ,

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്, ചിത്രം നായർ സാബ്.

വേണി ഇഗ്നേഷ്യസിന്റെ സംഗീത സംവിധാനത്തിൽ ചിത്രം തേന്മാവിൻ കൊമ്പത്ത്, ഗാനരചന ഗിരീഷ് പൊത്തഞ്ചേരി.

പാട്ടിലൊരു കൂട്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനങ്ങൾ. ഇനി പവിത്രം എന്ന ചിത്രത്തിലെ ഗാനം, ഒ എൻ വിയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: പാട്ടിലൊരു കൂട്ടിൽ ഇതുവരെ കേട്ടത് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ അമൃത്കാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് 28 അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ധന വിലവർദ്ധനവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുൻപിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴ്ത്തുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ 3 ഡാമിലെ ജലനിരപ്പ് 36.90 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. പത്തനംതിട്ട ഉള്ളന്നൂർ പുന്നക്കുളഞ്ഞി കുരിശിൻമൂട് ജംഗ്ഷന് സമീപം ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പന്തളം തിരുവല്ല കുന്നന്താനം ചെങ്ങരൂർ ചിറ മുണ്ടപ്ലാക്കൽ രാജന്റെയും ലീലയുടെയും മകൻ രാഹുൽ എം രാജനാണ് മരിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: NHM സ്പോൺസർ പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകൂ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൌരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ

0: ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
1: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ളാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധന ഉള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവര. അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
0: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
1: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങും പുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ, മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവ മാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം ഈ അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷുവൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഒരു ഇത് ഇത് ഇത്ര ഒരു സാഹചര്യമാണല്ലോ.

0: കുറ്റകൃത്യങ്ങൾ. ഇനി ഈ മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദം ഇല്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദം ഉള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തില്ല, എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നില്ല, കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പം ആടാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ ഇപ്പം എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ, അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അങ്ങനത്തെ കൂട്ടുകാരെയും

0: ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു, ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അടിമത്തത്തിലേക്ക്, മയക്കം വരുന്ന അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടും കൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഹരിചരൺ, ചിത്ര എന്നിവർ ചിത്രം പ്രിയം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം ഉദിത് നാരായൺ, ഹരിഹരൻ എന്നിവർ പാടിയത്, ചിത്രം മിസ്റ്റർ റോമിയോ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സോമിയ
4: രചകൻ എന്ന ചിത്രത്തിലെ ഗാനം ഉദിത് നാരായണൻ, ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയത്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഈ ഗാനത്തിൽ കാർത്തിക്, ചിത്രം മൗനം പേസിയതേ.

അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കോൺ കൃഷി, വരുമാന സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർകോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം മറുപടിയും.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൈമാറി. സംസ്ഥാന ഗവൺമെന്റിന് കോർപ്പറേഷനിൽ 0.86% ഓഹരി പങ്കാളിത്തമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്തു 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മുഖംമൂടി അഴിഞ്ഞു വീണെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരും. കൊട്ടിയൂർ ദേവസ്വം മന്തഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി കെ. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ. കെ. വാസുവും ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 1,16,520 രൂപയായി. 14,565 രൂപയാണ് ഗ്രാമിന്. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗായത്രി ഗിരീഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ചാക്കനി രാജ, രാഗം ഖരഹരപ്രിയ, ആദ്യതാളം ത്യാഗരാജകൃതി.

പാരായണ കർണരഞ്ജനി രാഗം ഘണ്ടചാപ്പ് താളം അംബുജം കൃഷ്ണ കൃതി.

0: ഗായത്രി ഗിരീഷിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ബാഴ ടു എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, നിലാരാജ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ
1: This is Akashvani, the news read by Valsa Williams. The Quad Foreign Ministers meeting concluded in New Delhi today. External Affairs Minister Dr. S. Jaishankar chaired the meeting, which was attended by U.S. Secretary of State Marco Rubio, Foreign Minister of Australia Penny Wong and Foreign Minister of Japan Toshimitsu Motegi. Addressing a joint press conference after the meeting, Dr. Jaishankar emphasized on further strengthening cooperation among the Quad nations in addition to assisting others. He said the Quad nations are open societies who foster innovation and creativity in the quest of growth for prosperity. He underlined that as democratic nations, they also devoted their attention to countering the common threat of terrorism.
2: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, whether it is economic activity, energy trade, or maritime commerce, the Indo-Pacific will become even more important to the world.
1: Dr. Jaishankar said bilateral exchanges were devoted to the current state of the world and these four nations focused on issues of particular relevance to the Indo-Pacific. He said the maritime domain has seen a steady expansion of collaboration, including surveillance and domain awareness, logistics network, undersea cables and disaster relief activities, among others. U.S. Secretary of State Marco Rubio said Quad countries made further progress on operationalizing their relationship on the areas that they can cooperate.
3: On the areas of cooperation, and it's also interesting that on the areas that we are working together on have become even more relevant and more important because of recent events around the world. And so today I think we'll make even further progress on operationalizing our relationship on the areas that we can cooperate on. And by the way, the most interesting thing about the Quad is not simply that it is a gathering of four strategic allies in which we come together to sort of compare notes about areas of common interest, but also it's not only increasingly becoming a form by which we begin to take action.
1: Directorate General of Civil Aviation DGCA has issued a standard operating procedure SOP for airlines after the WHO declared the Ebola disease outbreak as public health emergency of international concern in the Democratic Republic of Congo and Uganda. The DGCA said airlines operating connectivity with Uganda and Congo are required to ensure mandatory filing and collection of self-declaration forms before passengers disembark. Defence Minister Rajnath Singh has said the successful rescue of 300 tourists stranded in cable cars in Gulmarg by a joint rescue team reflects the swiftness, professionalism, courage and coordination of India's disaster response agencies. In a social media post, Mr. Singh lauded the efforts of the joint team comprising the Indian Army, Jammu and Kashmir Police, NDRF, SDRF and Civil Administration for carrying out the challenging operation with efficiency and resolve. Today is the day of Arafat, considered the holiest and most significant day of the annual Hajj pilgrimage. It is being observed in Saudi Arabia. More than 1.5 million Muslims from across the world have moved from Mina to the plains of Mount Arafat to offer prayers and seek forgiveness and mercy from God. Pilgrims had begun arriving in Mina yesterday ahead of the key Hajj rituals. The gathering on the ninth day of Dhul Hijjah is regarded as the spiritual peak of the pilgrimage and is among the largest religious congregations in the world. Indian authorities in Saudi Arabia have said elaborate arrangements have been made for more than 1,75,000 Indian pilgrims performing Hajj this year. In Uttar Pradesh, there is no respite from heat wave as the temperature is oscillating between 43 to 47 degrees at many places. Bundelkhand region is the worst hit, where temperature in almost all districts have crossed the barrier of 45 degrees Celsius. Banda was recorded as one of the hottest places in the country with 47.6 degrees. And with that, we end this news bulletin.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467211400. മുഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, UPSC മലയാളം, ഹിന്ദി, LPST അറബിക് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ BHSC വിഭാഗത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ജൂനിയർ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd, സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. കണ്ണൂർ തളാപ്പിലെ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൌൺസിലിംഗ്, തൃക്കരിപ്പൂരിലുള്ള ഫാപ്പൻസ് കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് ബിഹേവിയറൽ മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി July 7 വൈകുന്നേരം 5 മണി. കോഴ്സ് കാലാവധി 1 വർഷം. ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447278001 9447278001 സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി ദിൻരാജുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം, റോബോട്ടിക് സർജറി, മിനിമലി ഇൻവാസീവ് സർജറികളെക്കുറിച്ച് വിശദമാക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി

8:59 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. കൂൺ കൃഷി, വരുമാന സാധ്യതകൾ. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. 7:35 സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം, മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്കാളി ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകനും ശാസ്ത്ര അധ്യാപകനുമായ എം കെ രമേഷ് കുമാർ. 8:00 കേൾക്കാം കാവ്യകേളി. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളി. പത്തുമണിക്ക് കഥകളി പദങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്.

പി കെ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിച്ച കല്യാണപാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കും.

ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐ പി എൽ ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പി എം ജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. എസ് പിമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എച്ച് എസ് ഇ, വി എച്ച് എസ് ഇ, ടി എച്ച് എസ് ഇ പരീക്ഷാഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. 1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 10 ഏകജാലകം വഴി അപേക്ഷ നൽകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സിഎംആറിലും തമ്മിലെ ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആന്റ് റോട്ടേൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പിടിക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി അന്വേഷണം തുടരും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായി. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് യോഗത്തിനുശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ ഡോ ജയശങ്കർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സോ മൊട്ടേഗി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്രഘട്ടമാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷ ഭരണത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 2014 മെയ് 26 രാജ്യത്തിന്റെ ഭരണം, ദർശനം, നേതൃത്വം, ദേശീയ ദൃഢനിശ്ചയം എന്നിവയിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗം, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരുകയാണ്. നമ്രാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ വലിയ തോതിൽ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ട്. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് വൈകിട്ട് അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മതീഷ് ചന്ദ്ര മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം അല്പം മുമ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു നിർവഹിച്ചു. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നുപോകണം. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ നിരവധി തീർത്ഥാടകർ കൊട്ടിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കേറ്റു. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തും. തോൽക്കുന്ന ടീമിന് രണ്ടാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി സുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു. പ്രജ്ഞാനന്ദ ട്രൈബേക്കിൽ വെസ്ലി സോയെ പരാജയപ്പെടുത്തി. വിൻസെന്റ് കീമറിനെയാണ് സുകേഷ് തോൽപ്പിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, എച്ച് എസ് പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചൈനീസ് താരത്തിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ എസ് എസ് പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐപിഎൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. കാർഡിയാക് തൊറാസിക് സർജൻ ടി വി ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ കവിതാനാഥ്. റോബോട്ടിക് സർജറി, മിനിമലി ഇൻവാസീവ് സർജറി എന്നിവയെക്കുറിച്ചും വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരുന്ന സാഹചര്യം, അതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും വിശദമാക്കുന്നു. ബൈപ്പാസ് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, ഇത് രണ്ടും ഒന്നാണോ?
3: നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ നമ്മുടെ ഭാഷ പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ച് തുറന്നിട്ടുള്ള സർജറി എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയാം. പക്ഷേ ഒരു കാർഡിയക് സർജറി എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, പൊതുവെ ഹാർട്ടിന്റെ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുത്ത് അതൊരു മെഷീനിലേക്ക് കണക്ട് ചെയ്ത് സർജറി ചെയ്യേണ്ട സിറ്റുവേഷൻ. മെയിൻലി നമ്മൾ പറയാന്ന് വെച്ചാൽ വാൽവ് സർജറികളിലൊക്കെയാണ് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന ബൈപ്പാസ് സർജറികളിൽ മിക്കവാറും ഇപ്പം രക്തക്കുഴലുകൾ ബൈപ്പാസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ബീറ്റിംഗ് ഹാർട്ട് സർജറി എന്ന് പറയും. അത് ഹാർട്ടിന്റെ പ്രവർത്തനം നിലനിർത്താതെ അത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൽ തന്നെ നമുക്ക് രക്തക്കുഴലുകൾ തുന്നിക്കൊണ്ടുള്ള ഓഫ് കാബ് പ്രൊസീജിയേഴ്സ് ആണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഓപ്പം CABGs എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ രണ്ടും രണ്ടാണ് ടെക്നിക്കലി പറയുമ്പോൾ. പക്ഷെ നമ്മുടെ ഒരു നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറിയും ഓപ്പൺ ഹാർട്ട് സർജറിയും ഒക്കെ ഒന്ന് തന്നെയാണ്.
4: ഈ വാൽവ് മാറ്റിവെക്കുന്ന സർജറിയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത്?
3: എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുന്നേ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നതാണ്. നമ്മുടെയൊക്കെ ആദ്യം ഇപ്പം ഇപ്പോൾ ഒരു യങ് ഏജ് ഗ്രൂപ്പിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങൾ കൊണ്ട് ചില അവസ്ഥയിൽ വാൽവിന് ലീക്ക് വരാം, അല്ലെങ്കിൽ വാൽവ് ചുരുങ്ങിപ്പോവാം. ഒന്ന് അതാണ്, അത് കുട്ടികൾ ജന്മന ഉണ്ടാവുന്ന അസുഖം കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ, ഇപ്പം ഉണ്ടോ എന്ന് അറിഞ്ഞു. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പനി വന്നു, കാലില് മുട്ടിലൊക്കെ നീര് വന്നു എന്നൊക്കെ പറയും, റൊമാറ്റിക് ഫീവർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരിൽ ഈ വാൽവിൽ പ്രോബ്ലംസ് വരാം. അപ്പോൾ അതിന് നമ്മൾ മൈട്രൽ സ്റ്റിനോസിസ് അല്ലെങ്കിൽ അയോട്ടിക് സ്റ്റിനോസിസ് എന്നൊക്കെ പറയും. ഇങ്ങനെ വന്ന കണ്ടീഷൻ, സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ്, വാൽവ് ചുരുങ്ങി പോകുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബലൂൺ വാൽവുലോപ്ലാസ്റ്റി എന്ന് പറയും. വാൽവ് വലുതാക്കുന്ന പ്രൊസീജിയർ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി പോലെ, അതായത് രക്തക്കുഴലിലൂടെ ഒരു ബലൂൺ കടത്തി വികസിപ്പിക്കുന്ന ടെക്നോളജി ഉണ്ട്. പക്ഷേ അത് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വരില്ല. കൂടുതലായിട്ട് കാൽഷ്യം ഒക്കെ അടിഞ്ഞുകൂടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത വാൽവുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വാൽവിനെ മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ കൃത്രിമമായിട്ടുള്ള വാൽവുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാൽവുകൾ അവിടെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. പഴയ വാൽവ് നമ്മുടെ സ്വന്തം വാൽവ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. അതാണ് വാൽവ് സർജറീസിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഹാർട്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം, ബ്ലഡ് ഇല്ലാത്തൊരു ഫീൽഡ് വേണം. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മുടെ രക്തം മൊത്തമായിട്ട് ഒരു പമ്പ്, കാർഡിയോപൾമിനറി ബൈപ്പാസ് മെഷീൻ എന്ന് പറയുന്നത് CPB, അപ്പോൾ അതിലൂടെ റൺ ചെയ്യിക്കും.

0: ഈ മെഷീനാണ് നമ്മുടെ ഹാർട്ടിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം ഒരേ സമയം നിർവഹിക്കുന്നത്. അതിലൂടെ പമ്പ് വർക്ക് ചെയ്യും, അപ്പൊ ഹാർട്ട് ആവശ്യമില്ല. അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തും നമ്മള്. എന്നിട്ട് നമ്മൾ സർജറി ചെയ്യും. 20th century പകുതിക്ക് തൊട്ടായി തുടങ്ങിയത്, 1950 തൊട്ടാണ് ഇത്തരത്തിലുള്ള സർജറികളൊക്കെ തുടങ്ങിയത്. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളും, ഒരുവിധം നല്ലത് എന്ന് നമ്മൾ പറയുന്ന എല്ലാ ഹോസ്പിറ്റലുകളും ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്.
1: അതുപോലെ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താ?
0: ബേസിക്കലി നമ്മള് വയറിലൊരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ കീഹോൾ സർജറി ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിന്റെ നമ്മുടെ ഹാർട്ട് സർജറിയുടെ ഒരു രൂപമാണ് ആക്ച്വലി കീഹോൾ സർജറി. ഹാർട്ടിന്റെ കീഹോൾ സർജറിയാണ് ആക്ച്വലി മിനിമലി ഇൻവേസീവ് സർജറി. നമ്മൾ സാധാരണ ഹാർട്ടിന്റെ ഒരു സർജറി ചെയ്യുമ്പോൾ നമ്മൾ നെഞ്ചിന്റെ മുന്നിലൊരു മെയിൻ ബോൺ ഉണ്ട്, നമുക്ക് തൊട്ടുമൊക്കെ അറിയാം, നടുക്ക്, നെഞ്ചിന്റെ നടുക്കൊരു ഹാർഡായിട്ടുള്ളത്, അതിന് നമ്മൾ സ്റ്റേണം എന്ന് പറയുന്ന ബോണാണത്. ഈ എല്ലിനെ നമ്മൾ കട്ട് ചെയ്ത് തുറന്ന് എന്നിട്ടാണ് ഹാർട്ടിലേക്ക് എത്തുക, എന്നിട്ടാണ് നമ്മൾ ഹാർട്ടിനെ സർജറി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പേഷ്യന്റിന് ഒരു 2 മാസക്കാലം അല്ലെങ്കിൽ 3 മാസക്കാലം റെസ്റ്റൊക്കെ ആവശ്യമാണ് സർജറി
1: ചെയ്യുന്നത്.
0: ഇപ്പോൾ പ്രായമായവരിലൊക്കെ ആണെങ്കിൽ ഇത് കൂടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു എല്ല് കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെഞ്ചിന്റെ സൈഡിൽ നമ്മുടെ വാതിയെല്ലുകൾക്കിടയിൽ തുറന്ന് ചെറിയ മുറിവുകളുണ്ടാക്കി, 4-5 cm ഉള്ള അല്ലെങ്കിൽ 6 cm മാക്സിമം ഉള്ള മുറിവുണ്ടാക്കി, അതിലൂടെ നമുക്ക് ബൈപ്പാസ് സർജറി ചെയ്യാം, വാൽവിന്റെ സർജറി ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി എന്ന് പറയുന്നത്. മിക്സ് CABG ചെയ്യുന്നുണ്ട്, ബൈപ്പാസ് സർജറി ചെയ്യുന്നുണ്ട്, വാൽവിന്റെ സർജറിയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് സാധാരണ ഒരു 3 മാസം റെസ്റ്റ് വേണ്ട പേഷ്യന്റിന് നമുക്കൊരു 2 അല്ലെങ്കിൽ 3 കൊണ്ട് പൂർണ്ണമായിട്ടും നോർമലായിട്ട് മാറാൻ പറ്റും. ഏർലി ബാക്ക് ടു ജോബ്, നോർമൽ ലൈഫ്, ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്, ഇതാവുമ്പോൾ വേദനയും കുറവായിരിക്കും, ബുദ്ധിമുട്ടുകൾ കുറയും.
1: നമ്മൾ സാധാരണ പറയുന്നത് ബൈപ്പാസ് ഒന്നും തുല്യമാണോ?
0: ആ തുല്യമാണ്,
1: അതല്ലേ.
0: അതായത് അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ആകെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സർജൻ ഡോക്ടർ സ്കിൽഡ് ആയിരിക്കണം, അതിൽ ട്രെയിൻഡ് ആയിരിക്കണം, അങ്ങനെ സർജറി ചെയ്യുന്നതിൽ ട്രെയിൻഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
1: നമ്മുടെ ഇവിടെ
0: കണ്ണൂരുണ്ട്, കണ്ണൂർ ചെയ്യുന്നുണ്ട്, കോഴിക്കോട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി അവൈലബിൾ ആണ്.
1: അതുപോലെ ഡോക്ടർ പറഞ്ഞ റോബോട്ടിക് കാർഡിയാക് സർജറി, അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം പ്രചാരത്തിലുണ്ട്, നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ട്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. റോബോട്ടിക് സർജറിയിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാവാൻ, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അതായത് ട്രമർ, വിറ, പ്രായമാകുമ്പോൾ നമുക്ക് വിറയിലൊക്കെ വരാം, ഒന്നതാണ്. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന കാഴ്ചയുടെ ഒരു അളവുണ്ട്. ഇതിന് രണ്ടിനെയും നമുക്ക് റോബോട്ടിക് സർജറി വഴി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. റോബോട്ടിക് സർജറിയിൽ നമ്മൾ കാണുന്നത് തന്നെ ഒരു 10 times മാഗ്നിഫിക്കേഷനോടുകൂടിയിട്ടാണ്. അപ്പോൾ വലുതായി കാണുക. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രമർ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പ്രിസിഷൻ, സൂക്ഷ്മത കൂടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് റോബോട്ടിക് സർജറിയിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ആദ്യമൊക്കെ നമ്മൾ റോബോട്ടിക് സർജറി നമുക്ക് വയർലെസ് സർജറിക്കൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് റോബോട്ടിക് സർജറി കാർഡിയാക്കിലും പ്രചാരത്തിലുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ റോബോട്ടിക് കാർഡിയാക് സർജറി കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്ര അതൊരു പ്രചാരത്തിൽ എത്തിയിട്ടില്ല. കൊച്ചി പോലുള്ള നഗരങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിലും അത്ര ഒരു പ്രചാരത്തിലേക്ക് വന്നിട്ടില്ല. കാരണം കേരളത്തിലെ റോബോട്ട് തന്നെ ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ടാണ് കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും വന്നത്. അതിനു മുമ്പ് എന്താ പറയുക, അമൃത അല്ലെങ്കിൽ ആസ്റ്റർ പോലുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രം അവൈലബിൾ ആയിരുന്ന റോബോട്ട് ഇന്നിപ്പോൾ മറ്റ് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ പോലും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് കോസ്റ്റ് ഓഫ് സർജറിയാണ്. അത് കുറച്ച് മറ്റ് സാധാരണ നമ്മളെ കൺവെൻഷനലി ചെയ്യുന്ന ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നത് നെഞ്ച് തുറന്നിട്ടുള്ള സർജറിക്കാളും ഈ മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറിക്കും, കാരണം അതിന് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ വേണം, റോബോട്ടിക് കാർഡിയക് സർജറിക്കും ചെലവ് കുറച്ച് അധികമായി. പക്ഷെ അതിൽ നമ്മൾ കാണാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 3 മാസം റെസ്റ്റ് എടുക്കണം. ഈ 3 മാസത്തെ നമ്മുടെ സാലറി, നമ്മുടെ കൂടെ സഹായിയായി നിൽക്കേണ്ടവരുടെ ഇൻകം, ഇതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും പലപ്പോഴും. അത് നമ്മൾ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് നമുക്കത് മിനിമലി ഇൻവേസീവ് സർജറി കുറച്ചുകൂടി ലാഭകരമായി എത്തേണ്ടതാണ്. അതിന്റെ അഡ്വാൻറ്റേജ് അതൊക്കെ പറഞ്ഞു.
2: കാർഡിയാക് തൊറാസിക് സർജൻ TV ധിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി, വരുമാന സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2956-007, 0497-2956-007. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള 12 ബില്യൺ ഡോളറിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്കുശേഷം കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
3: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 മില്ലിമീറ്റർ മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ

0: 15 മില്ലിമീറ്റർ മഴയും 40 കിലോമീറ്റർ വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
1: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എവർഗ്രീൻ ഇറ്റീസ്. 1980കളിലെ നിത്യഹരിത ഗാനങ്ങൾ. ആദ്യം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ചുങ്കക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം.

അടുത്ത ഗാനം ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്, രചന സത്യനന്ദിക്കാട്, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എവർഗ്രീൻ ഏടേസ് തുടരുന്നു. ചിത്രം കുയിലിനെ തേടി, പാടിയത് യേശുദാസ്, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ಪದಪ ಪದಪ ಪದ ಪದ ಸರಿ ಸದಪ ಪದ ಸದ ಸರಿ ಸರಿ ಮರಿ ಮರಿ ಸದಪ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
3: പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും ബണി ജയറാമും, രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: എവർഗ്രീൻ ഏറ്റേഴ്സ് തുടരുന്നു. ചിത്രം കൂടും തേടി, പാടിയത് യേശുദാസ്. വരികിൽ MD രാജേന്ദ്രൻ, സംഗീതം ജെറി MLദേവ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: കാര്യം നിസ്സാരം എന്ന ചിത്രത്തിൽ യേശുദാസും മെസ്സാനിക്കയും പാടിയ ഗാനം, രചന കൂന്നിയൂർ ഭാസ്, സംഗീതം കണ്ണൂർ രാജൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: എവർഗ്രീൻ 80s-ലിനി ഇണ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് കൃഷ്ണചന്ദ്രൻ, രചന ബിജു തിരുമല, സംഗീതം 80

കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് അടുത്തത്. വരികൾ ദേവദാസ്, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി. തൃഷ്ണ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: FM പ്രധാന വാർത്തകൾ. വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാക്കും. രാജ്യത്ത് CNG വിലയിൽ വർധന. കിലോയ്ക്ക് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. നിലവിൽ കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ നമേറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ. ഓൺലൈൻ യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലക്ടർമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFIയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മലപ്പുറത്തെ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. IPL ക്രിക്കറ്റിൽ 1 ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മീറ്റേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. External Affairs Minister Dr. S. Jaishankar chairs Quad Foreign Ministers meeting in New Delhi. Quad commits to stable and secure energy markets. India and the US sign key agreement to strengthen supply, mining and processing of critical minerals and rare earths. Union Home Minister Amit Shah visits Sancho border post in Rajasthan, launches vibrant villages program 2 in border regions of the state.

0: And in the IPL qualifier 1, Gujarat Titans to take on defending champions Royal Challengers Bengaluru in Dharamshala this evening. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: സ്വിഡ്രിഗെയ്ലോഗ് എന്നൊരു വിഷയലമ്പടന്റെ പേര് കഥയിലേക്ക് കടന്നു വരികയാണ് ഇന്ന്. ഒരു നാടകം തന്നെ ഉള്ളിലൊളിപ്പിച്ചൊരു മനുഷ്യൻ. നിക്കോവിന്റെ പെങ്ങൾ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. നിക്കോവിന്റെ അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിന്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിന്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോഫ്, നിക്കോവ്, അമ്മ, നിക്കോവിന്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുംഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
3: നീ എപ്പോ എണീറ്റ് കുഞ്ഞേ?
4: ഓ, ഇന്നിത്തൊരു താമസമേ. അത് കഴിഞ്ഞ് നിങ്ങളെ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറേ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
3: ചോരയോ? എന്തു ചോര?
4: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
5: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
4: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
6: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
5: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
6: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
3: ആ മോനെ, ഒരു വിശേഷം.
4: എന്താ?
3: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
4: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
3: ആ അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
7: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
3: എന്താ, നീ വരില്ലേ മോനെ?
4: ഇതെന്ത് ചോദ്യമാണ്? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
7: ആ പിന്നെ റസ്മുഹീനെയും ക്ഷണിക്കുന്നു കേട്ടോ.
5: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
3: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: ഞാൻ സോണിയ. മനസ്സിലായില്ലേ, ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെനിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടിപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണിയ ഇരിക്ക്.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല, സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും. സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യയുണ്ടെങ്ങനെയാണ് സോണിയയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
0: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
1: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഹോ, ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടനിപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷിൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവള് ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യമെടുത്താണ്. അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497-295-600 എന്ന നമ്പറിൽ. ഇന്ന് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് 6:40 ചലച്ചിത്രഗാനങ്ങൾ, 5:15 കോൽക്കളി അവതരണം എം ശാരദയും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 MHz FM കണ്ണൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം കെ ദീപ. ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആദ്യത്തെ പ്രവേശന ചോദ്യം വരികയാണ്. ദാ കേട്ടോളൂ.

അപ്പോ ഇന്നത്തെ ചോദ്യം കേട്ടല്ലോ, ചോദ്യം ഇതാണ്: ഈ ഗാനത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാണ് എന്നതാണ് ചോദ്യം. ഈ ഗാനത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാണ് എന്നതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്: 0497295607.

അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഈ പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ചോദ്യം ഇതാണ്, ഈ ഗാനത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാണ് എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0497295607.

0: ഔട്ട്ഡോർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 സ്വാഗതം. ഇതാരാണ്? ആരാണ്? ചന്ദ്രൻ ചേട്ടാ അല്ലേ? കുടിക്കുമുട്ട. ഓക്കെ, അപ്പോ ചേട്ടനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. യെസ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്, റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ബോംബെ രവി എന്ന രവിശങ്കർ ശർമ്മയാണ് ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് അല്ലേ? സിനിമ ഏതാണെന്ന് അറിയാമല്ലോ. നഗക്ഷതങ്ങൾ. 1986 പുറത്തിറങ്ങിയ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. അപ്പോ ഇതിലെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു ചിത്രമാണ്. കെ ചിത്രയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു ഗാനമാണിത്. അങ്ങനെ ഏറെ സവിശേഷതകളുണ്ട് അല്ലേ? ഏത് മലയാളിയുടെ ഒരു കാലഘട്ടത്തിൽ ഏത് മലയാളിയുടെ നാവിൻതുമ്പിൽ എന്നും പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനം കൂടിയാണിത് അല്ലെ? അപ്പൊ അങ്ങനെ ഏറെ സവിശേഷതകളുള്ള ഒരു ഗാനമാണ്. അങ്ങനെ ആകാശവാണി ആണി ടെലിക്വിസിന്റെ ആദ്യത്തെ ചോദ്യത്തിലൂടെ നമ്മളെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, ശ്രോതാക്കളെ ഒന്ന് വൈബ് ആക്കാന്ന് കരുതി ഈ ഒരു ചോദ്യം, ഈ ഒരു പാട്ട് പ്ലേ ചെയ്തതാണ്. അതിൽ നിന്ന് ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അതെ, അത്രയുള്ളൂ അല്ല പിന്നെ. അപ്പോ അടുത്ത ചോദ്യം ഈസിയായ ചോദ്യം വേണല്ലോ അല്ലേ? ഈസിയായ ചോദ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പരതുകയാണ്.

അടുത്ത ചോദ്യം വരികയാണ്. ചന്ദ്രൻചേട്ട പോയില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, ഈസിയായ ഒരു ചോദ്യമാണ്. വയോജന വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? വയോജന വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതായത് ആദ്യ സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്നാണോ ചേട്ടൻ പറയുന്നത്? ഉത്തരം തെറ്റി, ഉത്തരം തെറ്റിപ്പോയി. സാരമില്ല, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ ചേട്ടാ, കുഴപ്പമില്ല. അപ്പോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, വയോജന വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? വയോജന വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതായത് നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം.

ശ്രോതാക്കൾക്ക് വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിലേക്ക്. നമ്പർ ഇതാണ്, 94 95 99 10 15. 9495 99 1015 എന്ന നമ്പറിലേക്ക് വിളിക്കാം.

0: നമസ്കാരം, പേര് പറയൂ.
1: പേര് മധുസൂദനൻ.
0: കായലോട് ആണോ?
1: ഓക്കെ
0: ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം കേരളം.
0: യെസ് റൈറ്റ് ആൻസർ ആണ് ചേട്ടാ.
1: മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രി.
0: അതെ അതെ,
1: വകുപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നാണ്.
0: അതാണ് തീർച്ചയായിട്ടും ഈസിയായ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോ ഇതിന്റെ ലക്ഷ്യം അല്ലെ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, ആരോഗ്യം, സുരക്ഷ, പെൻഷൻ എന്നിവയാണ് അല്ലെ?
1: പ്രായമായവർക്കുള്ള ഒരു വകുപ്പ്.
0: കാരണം ഇനി തീർച്ചയായിട്ടും അങ്ങനെ ഒരു വകുപ്പ് അത്യാവശ്യമാണ് അല്ലെ, നമ്മുടെ നാടിനെ സംബന്ധിച്ച്. മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വകുപ്പ് തന്നെയാണ്, വേണ്ടപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോ മുതിർന്ന പൗരന്മാർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി മറ്റു വകുപ്പുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി, ഇപ്പോൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി പല വകുപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇനി ഒരൊറ്റ ഓഫീസിൽ തന്നെ സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നതാണ്.

0: പ്രമേയമാണ് ചോദിക്കുന്നത്. പ്രമേയം എന്തായിരുന്നു എന്നതാണ് ചോദ്യം.
1: അതിപ്പോ ഇന്നലെ അടുത്ത് പേപ്പറിൽ വായിക്കുന്നു, പഠിച്ചു വന്നേരി.
0: അതെ, അതുകൊണ്ട് ചേട്ടൻ വായിച്ചത് ഓർക്കുന്നുണ്ടാവും എന്ന് കരുതിയാണ് ഈ ചോദ്യം ചോദിച്ചത്.
1: അതെ, പക്ഷേ എന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇന്നത്തെ ഇതില് ജൈവ രീതിയിലുള്ള ഇത് എന്നാ
0: സമയം
1: രാസവളങ്ങളോ മറ്റോ ഒന്നും ഇതില്ലാണ്ട് ജൈവ രീതിയിലുള്ള ഇതിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു.
0: പ്രമേയം എന്താണ് എന്നത് പറയണം. അതാണ് അപ്പോ ചേട്ടന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഓക്കെ ചേട്ടാ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ് 94 95 99 10 15 9495 99 1015.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തൽസമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50 മുതൽ 7:20 വരെ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0497295607. അറിയിപ്പ് കഴിഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
4: ഹലോ.
0: ഹലോ, ഇതാരാണ്?
4: എന്റെ പേര് ഗായത്രി.
0: ഗായത്രി അല്ലേ? ഗായത്രി എവിടുന്നാണ് വിളിക്കുന്നത്?
4: ഞാനിപ്പം കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടുന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്?
4: ഞാൻ ബാംഗ്ലൂരിന്ന് കോഴിക്കോട്. ഇപ്പം ഓൾമോസ്റ്റ് കോഴിക്കോട് എത്തി.
0: അപ്പൊ എവിടെയാണ് എത്തേണ്ടത്? എവിടെയാണ് ആക്ച്വലി?
4: കോഴിക്കോടാണ്. എത്തണം. എന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ്.
0: കോഴിക്കോടാണ് വീട് അല്ലേ? ഓക്കെ.
4: അതെ അതെ.
0: കണ്ണൂരാണോ സ്വന്തം വീട്?
4: അതെ, കണ്ണൂരാണ് സ്വന്തം വീട്.
0: കണ്ണൂർ എവിടെയാണ്?
4: പയ്യന്നൂര്.
0: പയ്യന്നൂരാണ്. ഓക്കെ. ഗായത്രി എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ?
4: ആ, ഞാനിപ്പം ജോലി ചെയ്യുന്നില്ല. ഇനി ഒരു ജോലി, ഒരു ടീച്ചിങ് ജോലിയിലോട്ട് നോക്കാണ്.
0: ആഹാ, ഓക്കെ. അപ്പോൾ ടീച്ചർ ആയിരുന്നോ ആദ്യം?
4: അതെ അതെ, ടീച്ചർ ആയിരുന്നു.
0: ഏതാണ് സബ്ജക്ട്?
4: ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇനി എന്താണ്, ഇനിയും ടീച്ചിങ്ങിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ടീച്ചിങ്ങിലേക്ക് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ യാത്രയിലാണ് അല്ലേ?
4: അപ്പോഴാണ് ചോദ്യം
0: കേട്ടത്. അപ്പൊ എന്തായാലും ഒന്ന് വിളിച്ച് കളയാമെന്ന് വിചാരിച്ചു അല്ലേ? നമ്മൾക്ക്, നമ്മൾ കണ്ണൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു കിട്ടി. ഓക്കെ, അത്ര തന്നെ അല്ലേ? അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ഗായത്രി.
4: ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ?
0: ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ.
4: Act locally for a global impact.
0: Yes, right answer. ആണ് ഗായത്രി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയത്? സെർച്ച് ചെയ്തോ?
4: കുറച്ച് റിസർച്ച് ചെയ്തു.
0: സെർച്ച് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് അല്ലേ?
4: അങ്ങനെ കിട്ടിയതാണ്.
0: അപ്പോ നമ്മുടെ ശ്രോതാക്കളൊക്കെ എന്താണ് ഉത്തരം എന്ന് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഈ ഉത്തരം ഒന്ന് എടുത്തു പറയട്ടെ ഗായത്രി. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നതായിരുന്നു ചോദ്യം. പ്രമേയം ഇതാണ്, ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നതാണ് പ്രമേയം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ ഗായത്രി?
4: അയ്യോ, അടുത്ത ചോദ്യം. ശരി, ഓക്കെ.
0: അതെന്താ ഒരു അയ്യോ വന്നത്?
4: ഇത് റിസർച്ച് ചെയ്യാൻ ടൈം വേണ്ടേ?
0: ഓ, അങ്ങനെ, അതാണ് പ്രശ്നം അല്ലേ. അത് ഇനിയുള്ള ചോദ്യത്തിന് വലിയ സമയം കിട്ടില്ല.
4: ട്രൈ ചെയ്യാം.
0: അതാണ് അതാണ് തീർച്ചയായിട്ടും. കിട്ടിയാൽ കിട്ടി, പോയാ പോയി അല്ലേ ഗായത്രി? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാണ്. അടുത്ത ചോദ്യം ഇതാണ്, അടുത്ത ചോദ്യം ഇതാണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്?
4: കൊമേഴ്ഷ്യൽ ഡൈവിംഗ്,
0: ഡൈവിംഗ് സ്കൂബ ഡൈവിംഗ് ഉണ്ട്, പിന്നെ കൊമേഴ്ഷ്യൽ, പക്ഷേ ഇത് സ്കൂബയല്ല, കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ആണ്. രണ്ടിനെ ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. ആ, അപ്പൊ ഇത് എന്റെ ചോദ്യം ഇതാണ്, കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്നതാണ്.
4: ഓക്കെ.
0: സമയം പരമപ്രധാനമാണ്.
4: അതുല്യാണോ?
0: അതുല്യ ആണോ? എന്താണ് എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ എന്താണ് കാരണം?
4: അല്ല, ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാൻ. അതുല്യാണ്.
0: അതുല്യാണ്, അങ്ങനെ പറയണം ഉത്തരം കേട്ടോ. അതെ, നമ്മുടെ നമ്മുടെയൊക്കെ ഒരു അഭിമാനം, അഹങ്കാരം എന്നൊക്കെ പറയാം അല്ലേ. അപ്പൊ അതുല്യ, കെവി അതുല്യാണ് കേട്ടോ. കെവി
4: അതുല്യാണ്.
0: ഇത് കുറച്ച് റിസ്ക് ഉള്ള ഒരു ജോലിയാണ് കൊമേഴ്സ്യൽ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ. ചില അറ്റകുറ്റപ്പണികൾക്ക്, പിന്നെ കപ്പലിന്റെ എന്തെങ്കിലും പണിക്ക്, കടലിന്റെ അടിഭാഗത്ത് പോയിട്ടുള്ള നിർമ്മിതികൾ, ഇതിനൊക്കെയാണ് ഈ കൊമേഴ്സ്യൽ ഡൈവിംഗ് വേണ്ടി വരുന്നത്. ചിലപ്പോ കടലിന്റെ 50 മീറ്റർ താഴ്ഭാഗത്തേക്ക് പോയിട്ട് പണിയെടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് റിസ്ക് പിടിച്ച ജോലിയാണ്. അപ്പം അങ്ങനെ ആദ്യ കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന പേരെടുത്തിരിക്കുന്നത് നമ്മുടെ മലയാളിയായ, നമ്മുടെ സ്വന്തം മലയാളിയായ കെ വി അതുല്യാണ്. അപ്പൊ അതല്ല, ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഇത് കടലിന്റെ താഴ്ചയിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മത്സ്യങ്ങളുടെ ആക്രമണമൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഈ ഡൈവിംഗ്, ഈ ഡൈവിംഗ്, കൊമേഴ്ഷ്യൽ ഡൈവിംഗ്.
4: അതൊരു പുതിയ അറിവും കൂടിയാണ് എനിക്ക്. താങ്ക് യു.
0: ഓക്കെ ഓക്കെ അതുല്യ. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം കെ വി അതുല്യാണ്. അപ്പം നമ്മള് ഇങ്ങനെ വിജയത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദൂരം കുറഞ്ഞു ഗായത്രി. അപ്പോ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാവും അല്ലേ ദൂരം കുറയുമ്പോ? പ്രതീക്ഷയാണല്ലോ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അല്ലേ. അപ്പം പ്രതീക്ഷിക്കാതിരിക്കുക എന്നല്ലേ പറഞ്ഞ അതുകൊണ്ട്. എന്താ, ആശയാണ് എല്ലാ ക്ലേശങ്ങൾക്കും കാരണം അല്ലേ. ബുദ്ധന്റെ ചില തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആശ, അതേപോലെ പ്രതീക്ഷ, ഇതൊക്കെയാണല്ലോ. അപ്പൊ അതങ്ങ് മാറ്റിവെച്ച പ്രശ്നമൊന്നും ഇല്ലല്ലോ. ടെൻഷൻ കുറയും. അപ്പൊ ഞാനേ ഗായത്രിക്ക് വേണ്ടി ഈസി ആയൊരു ചോദ്യം തരികയാണ്. ഈസി ആയത് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം.

0: ഗായത്രി, അടുത്ത് പെട്ടെന്ന് പറയണം കേട്ടോ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? സമയം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, രണ്ടാമത്തെ ആണെങ്കിലും ഒന്നാമത്തെ ആണെങ്കിലും
1: കുഴപ്പമൊന്നുമില്ല, അതൊന്നും ഉത്തരം
0: കേട്ടല്ലോ. ബസർ അടിച്ചത്? ബസർ എന്തോ ഒരു ശബ്ദം കേട്ടോ? ഒന്നും കേട്ടില്ലേ?
1: ഇല്ല,
0: എനിക്ക് തോന്നാ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്ന അല്ലെ, അത്രയും ശ്രദ്ധിച്ചത് സെർച്ച് ചെയ്യായിരിക്കും. എന്തോ
1: സൗമ്യ സ്വാമിനാഥ് ആണോ?
0: ഏതായാലും ഗായത്രിയുടെ സമയം

കഴിഞ്ഞ് ഈ ഉത്തരം പറയേണ്ടതില്ലായിരുന്നു. അല്ല, ഇനിയിപ്പം ഇതിപ്പം ഗായത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രവേശന ചോദ്യമായിട്ട് ചോദിക്കായിരുന്നു. അപ്പൊ ഗായത്രി പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിന് പറ്റില്ലല്ലോ, ഉത്തരം പറഞ്ഞില്ലേ. അപ്പൊ ഏതായാലും നല്ലൊരു ഉപകാരമായി കേട്ടോ ഗായത്രി, താങ്ക് യു. ഓക്കെ ഗായത്രി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഗായത്രിയോട് ചോദ്യം ചോദിച്ചു, ഗായത്രിക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, അതിനുശേഷം ഉത്തരം പറഞ്ഞു. ശ്രോതാക്കൾ കേട്ടുകാണും, സൗമ്യ സ്വാമിനാഥനാണ് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത. എന്റെ അനുബന്ധ പോയിന്റ് ഓർത്തുവെക്കുക, എം എസ് സ്വാമിനാഥന്റെ മകളാണ് സൗമ്യ സ്വാമിനാഥൻ. ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ മുൻ ഡയറക്ടർ ജനറലുമായിരുന്നു സൗമ്യ സ്വാമിനാഥൻ. അതും കൂടി അനുബന്ധമായി ഓർത്തുവെക്കുക.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 94 95 99 10 15 9495 99 10 15.

0: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ആവർത്തിക്കുകയാണ്. ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? വിളിക്കാം 9495 99 10 15 എന്ന നമ്പറിൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50 മുതൽ 7:20 വരെ. വിളിക്കേണ്ട നമ്പർ 0497295607.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണ്.
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ആരാണ്?
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഹലോ, തമ്പാമാഷാണ്.
0: തമ്പാമാഷാണ്? തമ്പാമാഷാണ് അല്ലേ? ഓക്കെ ഓക്കെ. മാഷ പരിചയപ്പെടേണ്ട ആവശ്യമല്ലല്ലോ, ഉത്തരം പറഞ്ഞോളൂ മാഷേ. എന്താണ്? ഉത്തരം തെറ്റാണല്ലോ. ആ, പർവ്വത രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ചോദ്യം.
1: ഹിമാലയമാണോ?
0: അല്ല, തെറ്റാണ്.
1: ഒറ്റൊരു
0: ഉത്തരാണ് ഉദ്ദേശിക്കുന്നത്, എന്നാലും ഉത്തരം തെറ്റാണ്. ഓക്കെ ഓക്കെ മാഷെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ.

0: ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 സ്വാഗതം. ഇതാരാണ്? ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഹലോ.
0: ആ നമസ്കാരം, ഇതാരാണ്? പേര് പറയൂ.
1: ഹലോ,
0: പേര് പറയൂ.
1: ഗീത.
0: ഗീത, ഗീത എവിടെയാണ് സ്ഥലം?
1: മാഹി, ചാലക്കര.
0: ചാലക്കരയിൽ നിന്ന് ഗീത ചേച്ചിയാണ് വിളിക്കുന്നത്. ചേച്ചി എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ? ആണോ? ഒന്ന് ആണല്ലേ, ഒന്ന് റേഞ്ചിലേക്ക് മാറി നിൽക്കാവോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ അവിടെ? ആ അത് മനസ്സിലാകുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ എന്താണ്, എന്താ ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യാണല്ലേ? ഓക്കെ, എവിടെയാണ്? മാഹിയിലാണോ? ഓക്കെ, അല്ല എവിടെയാണ് ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യുന്നത്?
1: ചാലക്കര.
0: ചാലക്കര എന്താണ്, കോളേജ്
1: ആണോ? ലേഡീസ് ഹോസ്റ്റൽ.
0: ആ ഹാ, ഓക്കെ. എത്ര വർഷമായി ഇങ്ങനെ ജോലി തുടങ്ങിയിട്ട്? ഈ വർഷം തുടങ്ങിയതാണ്. ഓക്കെ, എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു, ജോലി ആസ്വദിച്ചു
1: വരികയാണോ? കുഴപ്പമൊന്നുമില്ല, നൈറ്റ് ആണ്, കുട്ടികളെല്ലാം ഉണ്ട്.
0: അപ്പൊ ഷിഫ്റ്റ് ഇത്ര ഇത്ര മണിക്കൂർ അങ്ങനെയാണോ?
1: ആ 6 മണി മുതല് 7 മണി 8 മണി.
0: നെക്സ്റ്റ് ഷിഫ്റ്റ്
1: വീട്ടിലേക്ക്
0: വരാം. അപ്പൊ എത്ര ദിവസം ലീവ് കിട്ടും മാസത്തില്?
1: ലീവ് എനിക്ക് വേണ്ടിക്കല്
0: എടുക്കാം,
1: എടുക്കല.
0: ഓക്കെ,
1: അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് അങ്ങനെയൊന്നും ലീവ് വേണ്ടി വരുന്നില്ല.
0: ഓക്കെ, അപ്പൊ
1: നൈറ്റ് വീട്ടിൽ ആളില്ലാത്ത
0: അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് പിടിച്ചിരിക്കുന്നത്. ഇതുവരെ എന്തായിരുന്നു, വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ, ചെയ്തുകൊണ്ടിരുന്നോ?
1: ആദ്യക്ക് ഒരു സ്കൂളിലായിരുന്നു, 24 വർഷം അവിടെ അറ്റൻഡർ ആയിട്ട്.
0: ഓ അത് ശരി. പിന്നെ അതിൽ നിന്ന് എന്താണ്, റിട്ടയർമെന്റിന് ശേഷമാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്, അങ്ങനെയാണോ?
1: റിട്ടയർമെന്റ് അതേനായിരുന്നു, പക്ഷെ ആ സ്കൂള് വേറെ ആൾക്ക് കൈമാറുന്നായിട്ട് അവര് 1 വർഷത്തേക്ക് അടച്ചിട്ടുള്ള.
0: ഓക്കെ, അതുകൊണ്ട് ഏതായാലും റിട്ടയർമെന്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലേ? പ്രൈവറ്റ് സ്കൂളാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിലും റിട്ടയർമെന്റ് ഉണ്ടാവല്ലോ അല്ലേ, നിശ്ചിത സമയം ആണല്ലോ. ഓക്കെ ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞു. ഇത് ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത് ചേച്ചി?

0: ആദ്യമായിട്ടാ വിളിക്കുന്നത്.
1: കേട്ടിന് ഇന്നാണ്, ഇന്ന് ആദ്യമായി കേൾക്കുകയാണോ? അല്ലെങ്കിൽ
0: അല്ല, കേക്ക് റേഡിയോ, ഞാനും റേഡിയോ ആണ് എന്റെ ജീവിതത്തില്.
1: ഓ, അങ്ങനെയാണല്ലേ, അത് ശരിയാ. സ്ഥിരമായ ഒരു
0: വർഷം ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും, പക്ഷെ ഒന്നിലും വിളിക്കലൊന്നുമില്ല.
1: ആദ്യമായിട്ടൊന്ന്
0: വിളിച്ചതാ.
1: ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ ആദ്യത്തെ കാൽവയ്പാണ്, ഏതായാലും വിജയകരമാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആദ്യത്തെ കാൽവയ്പാണ് അല്ലേ,
0: ആദ്യമായിട്ടാണ്
1: വിളിക്കുന്നത്. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
0: സത്യ പറഞ്ഞതാണോ?
1: ഞാൻ എന്തായിരുന്നു ചോദിച്ചത്? ഞാൻ വണ്ടർ അടിച്ചു ചേച്ചിയുടെ ഉത്തരം കേട്ടിട്ട്. എന്റെ ചോദ്യം ശരിക്കും കേട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ. അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലോ, എന്തോ കുറച്ചേ കേട്ടിട്ടുള്ളൂ ചേച്ചി അല്ലേ.
0: ആ,
1: സാരമില്ല ചേച്ചി.
0: അപ്പൊ
1: ആ ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്?

0: സ്വാഗതം. ആരാണ്? ആരാണ്? പേര് പറയൂ.
1: ഹലോ.
0: ഹലോ, ഇത് ആരാണ്?
1: ഹലോ
0: ഹലോ, കേൾക്കാമോ?
1: ആ, കേൾക്കാം കേൾക്കാം.
0: ഇത് ആരാണ്?
1: കോട്ടയം ജില്ല തമ്പലക്കാട്, ഗോപാലകൃഷ്ണൻ.
0: ആ, തീർച്ചയായിട്ടും കോട്ടയം ജില്ലയെന്നാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും താമ്പൂലക്കാടല്ലേ എന്ന് ചോദിക്കും ഞാൻ. അതെ അതെ, അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു തന്നതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ. നമ്മുടെ പരിപാടി ഇവിടം വരെ വന്നായിരുന്നല്ലോ.
0: എന്തോ?
1: ശനിയാഴ്ച ഉള്ള
0: തമ്പലക്കാടിലേക്ക് വന്നിട്ടില്ലേ?
1: വന്നില്ല, ഞാൻ എഴുതുന്നുണ്ട്.
0: വീട് മാട്ടേന്നാണോ? അപ്പൊ വരുത്തിയിരിക്കുന്നാണ് അല്ലേ?
1: നാട്ടുവഴി.
0: ഓക്കെ, നാട്ടുവഴിയിൽ ഇണങ്ങൾ
1: പരിപാടി.
0: ഓക്കെ ഓക്കെ. അപ്പം ഉത്തരത്തിലേക്ക് പോകാം.
1: എന്തോ?
0: ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം പറയാമോ?
1: ആ, ഉത്തരം പറഞ്ഞേക്കാം. അത് സ്പെല്ലിങ് ഞാൻ പറയുന്നതിലാവൂന്ന് എനിക്കല്ല. അപ്പ ഷെർപ്പ എന്ന്.
0: എന്നാ ഒന്നും കൂടി പറയാമോ ചേട്ടൻ? ഷെർപ്പ അല്ലേ?
1: ആ അതെ, അത് ഇംഗ്ലീഷിൽ കാണുന്ന നമ്മള് മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ?
0: അതെ അതെ അതെ, ലക്പ ഷെർപ്പ.
1: ആ, അങ്ങനാ തോന്നി. മലയാളത്തിൽ പറയുമ്പോ അങ്ങനെ ആയിരിക്കും തോന്നുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതായിരുന്നു പ്രവേശന ചോദ്യം.
1: അവര് 11 പ്രാവശ്യം എവറസ്റ്റ് കയറിയിട്ടുണ്ട്.
0: അതെ, അങ്ങനെയാണല്ലോ രാജ്ഞി ആയത്.
1: അതെ അതെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കി.
0: ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യം.
1: അതെ അതെ, പർവ്വതരാജ്ഞി എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതമല്ല, എല്ലാരും അത് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു.
0: അതെ, ശരിക്കും
1: പറഞ്ഞാലെല്ലാം പർവ്വതങ്ങളൊക്കെ ആണല്ലോ പറഞ്ഞത്.
0: അതെ അതെ. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലക്പ ഷെർപ്പ ആണ് ഉത്തരം. ലക്പ ഷെർപ്പ 11 തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പർവ്വതരാജ്ഞി എന്ന വിശേഷണത്തിന് അർഹയാവുന്നത്. അപ്പോ 11 തവണയാണ് ഈയിടെയായിട്ട് എവറസ്റ്റ് ആരോഹണം നടത്തിയിരിക്കുന്നത്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ ഇന്ന് വിജയിയാവാം അല്ലേ ചേട്ടാ?
1: അതൊന്നും പറയാൻ പറ്റില്ല. പറയുന്ന ചോദ്യം കൃത്യം. ലോകത്തുള്ള മുഴുവൻ അറിവ് അറിയാവുന്ന ആൾക്കല്ലേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ.
0: അങ്ങനെയല്ല, ഒന്ന് സ്പീഡാ, നമുക്ക് ആ ഒരു സമയപരിധിക്കുള്ളിൽ പറയാൻ കഴിയും.
1: എനിക്കിപ്പം പല കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷെ ഈ ചോദിക്കുന്ന ചോദ്യം തന്നെ കൃത്യം അറിയാമെങ്കിൽ നമുക്ക് മറുപടി പറഞ്ഞ അസാരമില്ല. നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാന്നുള്ളേ ഉള്ളൂ. ഞാൻ ആകാശവാണിയുടെ ഒരാളാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ ജനറൽ നോളജ് ഇഷ്ടവുമാണ്, ആ രണ്ട് കാര്യമുണ്ട്.
0: ഓക്കെ, എങ്ങനെയാണെങ്കിലും നമുക്ക്
1: ആകാശവാണിയോട് വളരെ താല്പര്യമുണ്ട്.
0: അറിവ് ആർജിക്കാമല്ലോ ഇങ്ങനത്തെ പരിപാടി കേൾക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അറിവിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുമല്ലോ.
1: അല്ല, മറ്റു പരിപാടി ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, കണ്ണൂർ ആകാശവാണിയുടെ മറ്റു പരിപാടിയും കേൾക്കുന്നുണ്ട്.
0: ഓക്കെ,
1: സമയം കിട്ടുമ്പോഴൊക്കെ.

0: ചെയ്യണം.
1: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
0: ആ ചോദിച്ചു ചോദിച്ചു ചോദിച്ചു സമയങ്ങളാണ്.
1: അടുത്ത ചോദ്യം, ഈയിടെ അതായത് 2026 മെയ് മാസം ഗ്ലാൻഡിഡ്സ് രോഗം,
0: ഹലോ ആ കേക്കത്തില്ലല്ലോ, ഒന്നുകൂടെ പറഞ്ഞു.
1: ഈയിടെ അതായത് 2026 മെയ് മാസം ഗ്ലാൻഡിഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ഗ്ലാൻഡിഡ്സ് രോഗം, ഗ്ലാൻഡിഡ്സ് രോഗം കേട്ടോ,
0: ഗ്ലാൻഡിഡ്സ്
1: രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്?
0: ദക്ഷിണേന്ത്യൻ നഗരം,
1: ആ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്?
0: ഓ ആ ഏതായാലും ഒരു ഉത്തരം പറഞ്ഞേക്കാം.
1: അതെ,
0: ബാംഗ്ലൂര്. ചുമ്മാന്ന് പറഞ്ഞു,
1: പക്ഷെ വിശ്വാസം രക്ഷിച്ചില്ല.
0: ഇല്ല
1: ഇല്ല, സാരമില്ല, ചേട്ടൻ ആ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ടല്ലോ അല്ലേ.
0: എന്താണ് നമ്മളെ ചുമ്മാ രൂഹം പറഞ്ഞ, ഞാൻ ആ ഒരു അതിനെ പറ്റി ഒരു അറിവുമില്ല. അങ്ങനെ ഒരു
1: വെറുതെ പോയാലൊരു വാക്ക് കിട്ടിയാൽ ഒരു ആന എന്ന് ഇതിലങ്ങ് പറഞ്ഞതാണ്. ഓക്കെ, അല്ല ചിലപ്പോ ശരിയാവാൻ ചെയ്യാലോ, ശരിയാവാനും വഴിയുണ്ടല്ലോ, പക്ഷെ ഇത് തെറ്റിപ്പോയി. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്, ഈയിടെ അതായത് 2026 മെയ് മാസം ഗ്ലാൻഡിഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ, നമ്പർ ഇതാണ് 94 95 99 10 15.

0: ആകാശവാണിയിലേക്ക് 164-ാമത്തെ എപ്പിസോഡിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം. ആരാണ്?
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്? തൃശൂർ ജില്ലയാണ് അല്ലേ? എവിടെയാണ്? പ്രോപ്പർ എവിടെയാണ്? ചേലക്കര. ഓക്കെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? മൊബൈലൂടെയാണ് കേൾക്കുന്നത് അല്ലേ?
1: റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി. പരിപാടി ആദ്യമായിട്ടാണോ കേൾക്കുന്നത്?
1: പരിപാടി ആദ്യമായിട്ടാണ്.
0: വിളിച്ചു കിട്ടി എന്നത് വലിയ ഭാഗ്യമാണ്. ഓക്കെ, എന്താ ജോലി ചെയ്യുന്നുണ്ടോ?
1: സ്കൂൾ ടീച്ചറാണ്.
0: ടീച്ചറാണ്? ഓക്കെ, ഏത് സ്കൂളിലാണ്
1: ഞാനിപ്പോ? മോഡൽ ബോയ്.
0: എവിടെയാണ്? ക്ലിയർ ആയില്ല.
1: തൃശ്ശൂർ മോഡൽ ബോയ്.
0: ഓ, അത് ശരി. ഇനി രണ്ടു മൂന്ന് ദിവസം മാത്രമേ അത്ര ദിവസങ്ങളല്ലേ ഉള്ളൂ അല്ലേ അവധിക്ക്, അവധി തീരാനായിട്ട്. വീണ്ടും സ്കൂളിലേക്ക് അല്ലേ? അപ്പോ തയ്യാറെടുപ്പുകളൊക്കെ ആയോ? എത്ര വർഷമായി അധ്യാപനത്തിൽ ഇറങ്ങിയിട്ട്?
1: അവിടെ 2 വർഷം. ജോലിക്ക് കയറിയിട്ട്
0: 10 വർഷം. ഓക്കെ. ഏതാണ് മാഷിന്റെ സബ്ജക്ട്?
1: പൊളിറ്റിക്കൽ സയൻസ് ആണ്.
0: പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, അപ്പോ ഉത്തരം പറഞ്ഞാലോ?
1: ചെന്നൈ.
0: ചെന്നൈ റൈറ്റ് ആൻസർ ആണ് മാഷേ. ചെന്നൈയാണ് ഉത്തരം. ഈയിടെ, അതായത് 2026 മെയ് മാസം, ഗ്ലാൻഡിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ആ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈയാണ്. ഗ്ലാൻഡിസ് രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മലയാളത്തിൽ കുതിരപ്പനി എന്ന് പറയും അല്ലേ? കുതിര, കഴുത, കോവർ കഴുത എന്നീ മൃഗങ്ങൾക്ക് വരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ഇത് എന്ന കാര്യം ശ്രോതാക്കളെ അനുബന്ധമായി മനസ്സിലാക്കുക. 2025 കർണാടകയിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ മാഷെ, ഏതായാലും പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞു. ഇനി നിബന്ധനകളൊക്കെ മാഷക്ക് ഹൃദ്യസ്ഥാണല്ലോ അല്ലേ? അപ്പൊ ഇനി രണ്ട് ചോദ്യമാണുള്ളത്. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നത തല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നത തല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉന്നത തല സമിതിയുടെ

തൃശ്ശൂരിലെ ചേലക്കരയിൽ നിന്ന് വിളിച്ചു, കിട്ടി എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം പറയാനും കഴിഞ്ഞു, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കാൻ കഴിഞ്ഞു. അപ്പോ അടുത്ത പെട്ടെന്ന് അത് ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കത് ഓർമ്മയിലേക്ക് വരില്ല. അപ്പൊ ഓക്കെ മാഷേ, ഒരുപാട് സന്തോഷം, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ.

0: നമസ്കാരം. ആരാണ്? പേര് പറയൂ.
1: ഞാൻ പ്രീത, കുളിമ്പറമ്പ്, തളിപ്പറമ്പ്.
0: തളിപ്പറമ്പ് പ്രീത അല്ലേ? ഓക്കെ. വീട്ടമ്മയാണോ? കഴിഞ്ഞ ദിവസം വിളിച്ചതായിട്ട് ഓർക്കുന്നു, അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, വീട്ടമ്മയാണോന്ന്. ഓക്കെ, അപ്പോ പരിചയപ്പെടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉത്തരം പറയാം അല്ലേ? ഉത്തരം പറഞ്ഞോളൂ.
1: യെസ്,
0: റൈറ്റ് ആൻസർ ആണ് തളിപ്പറമ്പ് പുളിമ്പറമ്പിലുള്ള പ്രീത പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ഡോക്ടർ കെ എം ചന്ദ്രശേഖറാണ്, റൈറ്റ് ആൻസറാണ് നമ്മുടെ പ്രീത ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ചേച്ചി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? സിമ്പിൾ ഇന്ന് ചോദിച്ച ചോദ്യമൊക്കെ കേട്ടില്ലേ ചേച്ചി? ഈസി അല്ലേ? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അപ്പൊ ഇങ്ങനെ വായനാശീലമൊക്കെ ഉള്ള ആളാണോ ചേച്ചി?
1: ഞാൻ പത്രം ദിവസം വായിക്കലുണ്ട്, പിന്നെ മോള് സഹായിക്കുമ്പോഴാണെങ്കിൽ നോക്കട്ടെ. ഓള്
0: ആ ഒരു ധൈര്യത്തിലാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? അപ്പാണ്, അപ്പൊ മോളാണ് ഇപ്പൊ ഉത്തരം പ്രോംപ്റ്റ് ചെയ്യല്ലേ അവിടുന്ന്?
1: ഞാൻ
0: ശ്രമിക്കാം. ഓക്കെ, പക്ഷേ മോളാണ് ശക്തി, ധൈര്യം.
1: ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതെല്ലാം തപ്പായ ക്വസ്റ്റ്യൻ തന്നെയാണ്.
0: ആണോ?
1: അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു വിളിക്കേ.
0: പക്ഷെ ഇന്ന് ചോദിച്ചൊക്കെ ഈസി അല്ലേ?
1: ഇന്ന് നേരത്തെ എല്ലാം കിട്ടുന്നില്ല, പക്ഷെ വിളിച്ചു കിട്ടുന്നില്ല.
0: ആ അത് ഓക്കെ, ഇപ്പൊ കിട്ടിയല്ലോ.
1: കിട്ടണമെന്നൊന്നുമില്ല.
0: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ചോദ്യം ഇതാണ്, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5th സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? 2026 അർഹനായിരിക്കുന്നത് ആരാണ്? പെട്ടെന്ന് വേണം, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുവാണോ? ചോദ്യല്ല, ഉത്തരം പറയൂ.
1: കെ വി മോഹൻകുമാർ.
0: യെസ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ഒരു സംശയം? സോറി, എന്താണ്? അത് മോള് പറഞ്ഞാണ്. ആ ക്രെഡിറ്റ് മോൾക്കാണ്. ഓക്കെ, നമുക്ക് വേണ്ട അല്ലേ ക്രെഡിറ്റ്? നമ്മൾ എടുക്കുന്നില്ല, മോൾക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈസിയായ ചോദ്യം ഞാൻ ചോദിച്ചു, ഈസിയായി തന്നെ ഉത്തരം പറയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5th സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. കെ വി മോഹൻകുമാറാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5th സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായിരിക്കുന്നത്. അപ്പൊ ഏതാണ് നോവലിന്റെ പേരറിയാമോ? ഒരു നോവലിനാണ് കിട്ടിയിരിക്കുന്നത്. ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന നോവലിനാണ് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, ചോദ്യം ഇതാണ്, 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രിക്കോള മെഡൽ നേടിയത് ആരാണ്? പെട്ടെന്ന് ഉത്തരം പറയണം.

0: ഒന്നും കൂടി പറയാ,
1: 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രികോള മെഡൽ നേടിയത് ആരാണ്?
0: നരേന്ദ്രമോദി.
1: ഇപ്പൊ എത്ര ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു?
0: 3.
1: അപ്പൊ ഇപ്പൊ എന്തായി, എന്താണ് ഇപ്പൊ, എന്താണ്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ഇത് ആർക്കാ സമ്മാനം കൊടുക്കുക? നമ്മള് കൺഫ്യൂഷനിലാണ്. അതെ, അത് വേണം. അത് പക്ഷേ ഇതുപോലെ സൗകര്യം ഉണ്ടാവില്ല, സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല സ്റ്റുഡിയോയില് വന്നിട്ട്. അപ്പൊ സെർച്ച് ചെയ്യാനൊന്നും ആവില്ല, സ്റ്റുഡിയോയില് രണ്ടാംഘട്ട മത്സരം ഉണ്ടാവും. ആദ്യഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ രണ്ടാംഘട്ട മത്സരം
0: നടത്തും. ഹലോ
1: ഹലോ, അതായത് ഒന്നാംഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടാംഘട്ട മത്സരം ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തും. അപ്പൊ പക്ഷേ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരെയാ പറഞ്ഞേക്ക, മോളെ പറഞ്ഞേക്കുന്നാണോ ഇല്ലെന്നാണോ? ആരാണ് വരിക, അമ്മയാണോ മോളാണോ വരിക? ഇപ്പം പക്ഷെ നമ്മളിവിടെ ഇവിടെ ഇതില് മത്സരത്തിൽ ഉള്ള ആള് അമ്മയല്ലേ, വരണമെന്നൊന്നും ആഗ്രഹമില്ല. അതെന്താ, അത് എല്ലാവരും എങ്ങനെയാലും ഒന്ന് രണ്ടാംഘട്ട മത്സരത്തിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
0: എനിക്ക് പണ്ട്, ഞാൻ പണ്ടല്ലോ ഇങ്ങനത്തെ പരിപാടി പങ്കെടുക്കുന്നത്, പക്ഷെ ഇപ്പൊ എല്ലാം ഭയങ്കര ടഫ് തന്നെയാണ് എനിക്ക് തോന്നല്.
1: ഇന്നത്തെ ടഫായി തോന്നിയിട്ടില്ലല്ലോ അപ്പോ അല്ലേ? ഇന്നത്തെ ടഫായി തോന്നിയോ?
0: ഇല്ല, ഇന്ന് ആദ്യത്തെ ഇനി മുന്നേ നേരത്തെ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റൻ വിളിച്ചിട്ട് കിട്ടാൻ ഉണ്ടായിരുന്നു.
1: ഇന്ന് മൊത്തം ഈസി ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ,
0: ആ ഫസ്റ്റിലൊക്കെയുള്ള.
1: പിന്നെ അതല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സംബന്ധിച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്നതിന്റെ സ്പീഡ് പോലെ ഇരിക്കും. അങ്ങനെ അങ്ങനെയാണ് പലപ്പോഴും ഉത്തരം കിട്ടുക. സ്റ്റുഡിയോയിൽ വന്നാലും മാത്രമേ പ്രശ്നമാവും. അതെ, തീർച്ചയായിട്ടും. അത് ഏത് മലയാളികളെ സംബന്ധിച്ചും ഏത് ഉറക്കിലും പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ആദ്യത്തെ ചോദ്യം ഒന്ന് നമ്മളൊന്ന് വൈബാക്കിയതാണ്. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രികോള മെഡൽ നേടിയത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷ, സുസ്ഥിര കൃഷി, ഗ്രാമവികസനം എന്നീ മേഖലകളിലെ സംഭാവനകളെ പരിഗണിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ FAO ആസ്ഥാനം റോം ആണെന്ന കാര്യം കൂടി അനുബന്ധമായി ഓർത്തു വയ്ക്കുക. 1945 FAO സ്ഥാപിതമായത്. FAO എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ പ്രീത ചേച്ചി? ഹലോ ചേച്ചി, പോയോ?
0: ഹലോ.
1: ആ FAO എന്ന് പറഞ്ഞല്ലോ, FAO അഗ്രികോള മെഡൽ എന്നല്ലേ ഞാൻ ചോദിച്ചത്, മെഡൽ നേടിയത് ആരാണെന്ന്. അപ്പൊ FAO ഫുൾ ഫോം എന്താണ്, പൂർണ്ണ രൂപം?
0: FAO.
1: ആ ഞാൻ വെറുതെ അനുബന്ധമായി ചോദിച്ചതാണ്. ചേച്ചി വിന്നറായി, പേടിച്ചു പോയോ? സോറി, കേട്ടില്ല. യെസ്, കറക്റ്റ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് FAO പൂർണ്ണ രൂപം. അപ്പോൾ പ്രീത ചേച്ചി, ഇന്ന് നമ്മുടെ സമയം ഏകദേശം കഴിയാനായിരിക്കാണ്. ഒന്നോ രണ്ടോ മത്സരാർത്ഥികളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് മുമ്പായി തന്നെ ഇപ്പോ ചേച്ചി 8-ാമത്തെ മത്സരാർത്ഥിയാണ്. 8-ാമത്തെ മത്സരാർത്ഥിയായ പ്രീത ചേച്ചി ഇന്നത്തെ ആദ്യത്തെ വിന്നർ ആയിരിക്കാണ്. പ്രീത ചേച്ചിക്ക് ആകാശവാണി ടെലിക്യൂസിന്റെ അഭിനന്ദനങ്ങൾ.
0: അപ്പോ
1: ഓക്കെ ചേച്ചി, സന്തോഷായില്ലേ? അതാണ്, അത് ഏറെയൊന്നും ആഗ്രഹിച്ചില്ല അല്ലേ ചേച്ചി? അതുകൊണ്ട് തന്നെ വിജയമാവാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സന്ദേശം എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ മത്സരാർത്ഥികളെ അടുത്ത്? അധികം ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന്, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ.
0: ഓക്കെ
1: ഓക്കെ ചേച്ചി, ഏതായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം വരികയാണ്. ഇതാണ് പ്രവേശന ചോദ്യം. ലോക ആമദിനം എന്നാണ്, ലോക ആമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ.

ചോദ്യം ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്, ലോക ആമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ.

0: നമസ്കാരം. ആരാണ്? ഹലോ, ഒന്ന് റേഞ്ചിലേക്ക് മാറി നിൽക്കാമോ? ഹലോ, ഒന്ന് റേഞ്ചിലേക്ക് നിൽക്കാമോ? പേരെന്തായിരുന്നു? ഹരിദാസ് എന്നാണോ പറയുന്നത്? ഹരിദാസൻ ചേട്ടനാണല്ലേ? ഹരിദാസൻ ചേട്ടൻ അഴീക്കൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഉത്തരം ഒന്ന് കൃത്യമായി കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്. മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട്. ഹലോ, പോയോ? കംപ്ലീറ്റ് പോയോ? ഹലോ, ഹരിദാസൻ ചേട്ടനായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കോള് കട്ടായിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ലോക ആമദിനം ആചരിക്കുന്നത് എന്നാണ് എന്നതായിരുന്നു ചോദ്യം. ഇനിയൊരു മത്സരാർത്ഥിയെ പങ്കെടുപ്പിക്കാനുള്ള സമയമില്ല. നമ്മുടെ ആകാശവാണി ടെലിക്യൂസിന് അനുവദിച്ചിരിക്കുന്ന സമയം കഴിയാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്യൂസ് മാസ്റ്റർ തന്നെ പറയുകയാണ്. മെയ് 23 ലോക ആമദിനമായി ആചരിക്കുന്നത്. വംശനാശം കൂടാതെ ആമകളെ സംരക്ഷിക്കുക എന്നതാണ് പ്രസ്തുത ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക ആമദിനാചരണം ആരംഭിച്ചിരിക്കുന്നത് 2000 ആണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അതായത് 164-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ശ്രോതാക്കൾക്കൊപ്പം ഇന്ന് ക്യൂസ് മാസ്റ്ററായി കെ ദീപ. ഇന്നത്തെ വിജയിക്കും മത്സരാർത്ഥികൾക്കും ശ്രോതാക്കൾക്കും നന്ദി, ഒപ്പം അഭിനന്ദനങ്ങളും. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം PV രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ഷേണി രഞ്ജിത്.
1: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കും.

ക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം 10 കൽപ്പനകൾ. പാടിയത് വിജയ് യേശുദാസ്, നിത്യ ബാലഗോപാൽ. ഗാനരചന റോയ് പുരമഠം. സംഗീതം മിഥുനീശ്വർ.

ഗായകർ രമേഷ് കൃഷ്ണൻ, ശ്വേത. ചിത്രം 72 മോഡൽ. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, എം ജയചന്ദ്രൻ.

ചിത്രം 916, ഗായകൻ സുദീപ് കുമാർ, അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം 101 ചോദ്യങ്ങൾ. ഗാനശില്പികൾ ശോഭിൻ കണ്ണങ്ങാട്ട്, എം കെ അർജുനൻ.

0: ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എം ശാരദയും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം.
1: തവനെ കൂടിയാ മറന്ന് അവിടങ്ങോട്ട് കളിച്ച് കൊട്ടിമാറി കൊട്ടിനിലത്ത് കോലുംകൈയർത്ത് പിടിച്ച് തമടക്കെടുത്ത്
2: ഗണപതി ഭഗവാനും അബ്ജയോനി പ്രണയിനിയാകിയ ദേവി വാണിതാനും ഗുണനിധി

0: tam digi digi tei.
1: എം ശാരദയും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: ഹലോ പ്രിയ ഗീതം.
6: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം
10: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
2: നോ,
1: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. എന്റെ ഏകാന്തമാം എന്നാരംഭിക്കുന്ന ഈ ഗാനം പാടിയത് ശിവദർശന

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടു കിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

0: ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നെല്ലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്. പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ മോഡൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസകീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതിയിൽ കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽമഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു, അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചില മണ്ണിൻ്റെ പൊടി ഇത് തന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഞുരിയിടൽ എന്നുള്ള പറയുന്നത്. കാള ഉപയോഗിച്ചുണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകം കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഓണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ചു വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്, അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
2: ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
1: സീറോ ബഡ്ജറ്റ് അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചൂർ പശുവുണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി 1-2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും ചേർത്ത് 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളവാണ് ഘനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളവാണ് ഉപയോഗിക്കുന്നത്. പിന്നീടൊരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം, 1 ഏക്കറിന് 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് 10 കിലോ ചാണകം, പച്ചച്ചാണകം, 1-5 ലിറ്റർ മൂത്രം, പിന്നെ 1-2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, 1-2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് 1/10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ 15 ദിവസം, പിന്നെ ജ്വാരം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാകും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.
2: ഇപ്പം അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
1: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ് ഇവിടെ. മറ്റ് കൃഷിക്കായാലും 1-1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡായിട്ടുള്ള ഒരു വിത്തുകൾ ഉപയോഗിക്കാറില്ല.
2: പ്രധാനമായും ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
1: 2 രീതികളുണ്ട്. പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2-ാമത് കൊടുകണ്ണി. തവളക്കണ്ണെന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 3 അടി, കുഞ്ഞുഞ്ഞ എന്ന് പറയാൻ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
2: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
1: അത് വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയം വരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
2: അങ്ങനൊരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല, ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
2: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് 3 കിലോ അരിയാണ് ലഭിക്കുന്നത്?
1: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
2: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
1: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ.
2: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
1: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
2: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുള്ള ശ്രോതാക്കൾ കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിനെ അങ്ങേ ബന്ധപ്പെടാനുള്ള അങ്ങയുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറയാമോ?
1: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം, രാമപുരം വിവോ കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് മൂന്ന് മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം, രണ്ട് കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം, പിന്നെ പാഴ്സൽ സർവീസ്. ഇപ്പോൾ കെ എസ് ആർ ടി സി തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ളതും അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
2: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി.
0: കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ഈ വാർദ്ധക്യത്തിലും വയലിൽ വിശ്രമമില്ലാതെ വിയർപ്പൊഴുക്കുന്ന വിലപ്പെട്ട കർഷകരെ നമുക്ക് ആദരിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെരിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളത്ത് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അയച്ചതെന്ന വ്യാജേന ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഇമെയിൽ സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കിഴക്കമ്പലം പഴങ്ങനാട് ജംഗിൾ പാർക്കിൽ സന്ദർശനത്തിനെത്തിയ 5 വയസ്സുകാരൻ ചതുപ്പിൽ വീണുമരിച്ച സംഭവം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സ്വാതിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും സിംഗപ്പൂർ ഓപ്പണിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം പരിണയം, പാടിയത് ചിത്രയും സംഘവും. ഗാനശില്പികൾ യൂസഫലി കച്ചേരി, രവി ബോംബെ.

0: ചിത്രയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം പരിണയം. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
1: ഗുഡ് ഈവനിംഗ്. ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. The center has constituted a high-level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah today informed that the committee will be chaired by former Supreme Court Judge Justice Prakash Prabhakar Navlekar. Census Commissioner, along with former IAS Officer Durga Shankar Mishra, former IPS Officer Balaji Srivastav, and economist Dr. Shamika Ravi have been appointed as members of the committee. The Joint Secretary Foreigners 1 in the Home Ministry will serve as the Member Secretary in the committee. Prime Minister Narendra Modi, in his Independence Day speech from the Red Fort last year, had announced about the High-Level Committee on Demographic Change. Mr. Shah said infiltration and other reasons are causing unnatural demographic change, which poses a very significant challenge to the present and future of any nation. Home Minister Amit Shah today said that the government is in the process of installing anti-drone systems within the next 6 months to curb the smuggling of narcotics and weapons through drones. Addressing BSF personnel at the Sancho border outpost in Rajasthan's Bikaner district, the Home Minister said while threats originating across the border remain crucial, equal attention must be paid to internal elements aiding such threats within the country. He said strict legal action should be taken against those involved. Mr. Shah stressed that since drones land in the Indian territory, close coordination with the local police and civil administration is essential to identify those receiving such consignments and to neutralize the threats effectively. External Affairs Minister Dr. S. Jaishankar chaired the Quad Foreign Ministers meeting in New Delhi today. Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi, and US Secretary of State Marco Rubio attended the meeting. Addressing a joint press conference after the meeting, Dr. Jaishankar emphasized on further strengthening cooperation among the Quad nations in addition to assisting others. Dr. Jaishankar emphasized that Indo-Pacific region must remain a driver for global growth and stability. He said that as maritime democracies, pluralistic societies and market economies, Quad nations share the responsibility towards a free and open Indo-Pacific.
2: Over the past several months, our officials have advanced collaboration across key Quad priorities, including maritime security, critical technologies, economic resilience, and HADR. We have seen encouraging progress on many initiatives. As maritime democracies, pluralistic societies, and market economies, we share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability.
1: In his statement, U.S. Secretary of State Marco Rubio said the U.S. will be hosting Quad partners later this year for a fuel security forum to further expand this. In his joint press statement, Japanese Foreign Minister Toshimitsu Motegi emphasized the importance of diplomatic efforts in ensuring free and safe navigation in the Strait of Hormuz as well as bringing stability to West Asia. Australian Foreign Minister Penny Wong said, Quad has announced the strongest ever commitment from the Quad to the Pacific through the Quad Ports of the Future Partnership. The Quad Foreign Ministers meeting joint statement said the Quad nations discussed the situation in West Asia and reaffirmed support for the ongoing diplomatic efforts and hope for lasting peace in the region. Addressing a press conference after the conclusion of the meeting, Additional Secretary in the Ministry of External Affairs, K. Nagaraj Naidu, said, the meeting reaffirmed the Quad's commitment to a free and open Indo-Pacific.
3: The meeting reaffirmed the Quad's commitment to a free and open Indo-Pacific and emphasized that the Quad continues to evolve as a practical and an action-oriented platform, delivering tangible benefits for the region. Discussions focused around four pillars of Quad cooperation. The first pillar is maritime and transnational security. Two, economic prosperity and security. Three, critical and emerging technologies, and four, humanitarian assistance and disaster response.
1: On to sports. The playoffs in IPL cricket are beginning today with Gujarat Titans taking on defending champions Royal Challengers Bengaluru in qualifier 1 in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. The winner of the match will directly advance to the final. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
5: പാലക്കാട് ജില്ലയുടെ പുതിയ കളക്ടറായി കെ സുധീർ ചുമതലയേറ്റു. 2017 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ സുധീർ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറാണ്. ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനം, പട്ടയം, നെല്ല് സംഭരണം തുടങ്ങിയവ മുൻഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ കെ സുധീർ പറഞ്ഞു. ജില്ലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രധാന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി 31 മുതൽ 26 വരെ ജില്ലയിൽ വിപുലമായ കോപ്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി.

0: ുന്നതിന് മുൻപായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 172,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTC നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2ാം ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും കൃത്യത ഉറപ്പുവരുത്തിയ 102 വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹാജരായ വാഹനങ്ങളുടെ ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും നൽകി. മഴക്കാലത്തോടനുബന്ധിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നൊരുക്കങ്ങൾ, മന്ത്രിരോഗ നിവാരണ യജ്ഞം, ദേശീയ പുകയില നിയന്ത്രണ പരിപാടി എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അകത്തേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ June 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ 1 വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പ്: ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04972956007. മറ്റൊരു നമ്പർ 94-95-99-10-15. അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ: 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, തത്സമയ ഫോണിൻ പരിപാടി, കൂൺ കൃഷി വരുമാന സാധ്യതകൾ, കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, കാർബണിന്റെ ലോകം, മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ എം കെ രമേഷ് കുമാർ.

0: ആറ് മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം പി രാമൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മഴ കനക്കും മുൻപേ കണ്ണൂർ ജില്ലയിലെ ഏതാനും മാതൃകാപരമായ മഴക്കാല ശുചീകരണ മുന്നൊരുക്കങ്ങളുടെ നല്ല വാർത്ത. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫേ. QR കോഡ്, ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ഇതേക്കുറിച്ച് തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ പരിപാടി. തയ്യാറാക്കിയത് MP സനേഷ്. 2 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 എഫ് എം പ്രധാന വാർത്തകൾ. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 ഐരൂർ VK സുകുമാരനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. റോബോട്ടിക് ആൻഡ് മിനിമലി ഇൻവാസീവ് തൊറാസിക് സർജൻ ഡോക്ടർ TV ദിൻരാജുമായുള്ള അഭിമുഖം 3 ഒരു മണിക്ക് പല്ലവി അനുപല്ലവി. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5 ഹിന്ദി പാഠം, 5:15 പുള്ളുവൻ പാട്ട്, KP രാമകൃഷ്ണൻ സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 ഹരിതവീഥി, മുളിയാർ പഞ്ചായത്തിലെ പാത്തനടുക്കം സ്വദേശി ജയകുമാറിന്റെ കാർഷികാനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. 8 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പാട്ടുമേളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി, തുടർന്ന് മിഥാലി സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാഃ അധ്യക്ഷതാ കൃതാ. ക്വാഡ് സമൂഹേന സ്ഥിര സുരക്ഷിത ഊർജ സ്വീകരണായ പ്രതിബദ്ധത പ്രകടിത. ഭാരത് അമേരിക്ക ദേശൌ അദ്യ മഹത്വപൂർണാനാം ഖനിജാനാം ദുർലഭാനാം ഭൂതത്വാനാം ച ആപൂർത്തിം ഖനനം പ്രതിക്രിയാം ച സുരക്ഷിതം കർത്തും പ്രമുഖ ദ്വൈപാക്ഷിക സംരചനായാം ഹസ്താക്ഷരം കൃതവന്തൌ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ രാജസ്ഥാനസ്യ സാഞ്ചോ സീമാസ്ഥാനേ ഗത്വാൻ രാജ്യസ്യ സീമക്ഷേത്രേഷു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2 ഇത്യസ്യ ആരംഭം അകരോത്. അപി ച IPL ക്രിക്കറ്റ് ക്രീഡായാഃ പ്ലേ ഓഫ് ക്രീഡായാഃ ക്വാലിഫയർ 1 ക്രീഡായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം ഗത വിജേത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ദലം ധർമ്മശാലയാം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര അദ്യ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാഃ അധ്യക്ഷ അഭവത്. ഓസ്ട്രേലിയ ദേശസ്യ വിദേശമന്ത്രി ബെനി വോങ്ക, ജാപാൻ ദേശസ്യ വിദേശമന്ത്രി തോഷിമിത്സു മോട്ടേഗി, അമേരിക്ക ദേശസ്യ വിദേശ സചിവ മാർക്കോ റുബിയോ ച അസ്യാം സഭായാം ഭാഗം ഭജിതവന്തഃ. സഭായാഃ അനന്തരം സംയുക്ത വാർത്താഹര സമ്മേളനം അഭിസംബോധയൻ ഡോക്ടർ ജയശങ്കര ക്വാഡ് രാഷ്ട്രേഷു സഹയോഗം സുദൃഢീകരണായ പരസ്പരം സഹായം കർത്തും ച അവധാനം പ്രദത്തവാൻ. സഹ അവദത് യത് ക്വാഡ് ദേശാഃ മുക്ത സമാജാഃ സന്തി, യേ സമൃദ്ധേഃ വികാസസ്യ ച അന്വേഷണേ നവാന്വേഷണേ ച സൃജനാത്മകതാം പോഷയന്തി.
2: इकोनॉमिक रेजिलियंस शुड बी प्रमोटेड।
3: बैठक में

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ

0: കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇന്തോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്ടാണ് പ്രോജക്ട് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
1: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രസഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കണ്ണൂർ. അറിയിപ്പ്: ഇന്ന് വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കൂൺ കൃഷി, വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0479956007. മറ്റൊരു നമ്പർ 9495991015. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം മണിത്താലി. ഗായകർ യേശുദാസ്, കണ്ണൂർ സലീം, ജോളി എബ്രഹാം. ഗാനരചന P ഭാസ്കരൻ. സംഗീതം AT ഉമ്മർ.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം
2: സമർപ്പണം. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0479926007 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. മറ്റൊരു നമ്പർ 9495991015. വിഷയം കൂൺ കൃഷി വരുമാന സാധ്യതകൾ. നമസ്കാരം സാർ.
4: നമസ്കാരം.
3: നമുക്കറിയാം, സാധാരണ വലിയ ഒരു മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി.
4: അതെ,
3: വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പം ഇത്തരം കൃഷി, ഈ കൃഷികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കൃഷി വിജ്ഞാൻ കേന്ദ്ര അതിൻ്റെ ഒരു ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോള് എന്താണ്? അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു കൂണ് നമ്മുടെ ഭക്ഷ്യ വിഭവമാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം.
4: എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മളുടെ കൂൺ കൃഷി ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ ചെറുകിട കർഷകരും വളരെ നല്ല രീതിയിൽ അനുവർത്തിച്ചു പോകുന്ന ഒരു മേഖലയാണ്.
3: ഓക്കെ.
4: കൂൺ കഴിക്കേണ്ട ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്.
3: ഓക്കെ.
4: അതിൽ കൂണിനെ പറ്റി പറയുമ്പം കൂണൊരു ഫംഗസ് ആണ്. അപ്പം ഈ ഫംഗസ് എഡിബിളായിട്ടുള്ള ഒരു കുമ്പിളാണ്.

0: ഓക്കെ
1: അപ്പോൾ അതിൽ ഏകദേശം അതിൻ്റെ ഡ്രൈ മാറ്റർ, അതായത് ഒരു ഫ്രഷ് മഷ്റൂം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 90% വെള്ളമാണ്, അതിൻ്റെ 10% ഡ്രൈ മാറ്റർ, അതായത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആകാം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാകാം, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്. അതിൽ 20 മുതൽ 30% നല്ല പ്രോട്ടീനാണുള്ളത്.
0: ഓക്കെ,
1: അപ്പൊ നമ്മൾ എപ്പോഴും ഭക്ഷ്യ കാര്യത്തിൽ പറയുമ്പം ഒരു വെജിറ്റേറിയന്റെ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഈ മഷ്റൂം എന്ന് പറയുന്നത്.
0: ഓക്കെ,
1: അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ധാരാളം മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടിട്ടുണ്ട്. അതേപോലെ ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം, ഏത് തരം രോഗമുള്ളവർക്കും ഇത് കഴിക്കാം. അതായത് ഇപ്പം നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് നമ്മുടെ കൊളസ്ട്രോൾ ആകാം, പ്രഷറാകാം, എല്ലാ ആൾക്കാർക്കും ഇത് ഭക്ഷ്യയോഗ്യം ആക്കാൻ പറ്റുന്നതാണ്.
0: ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
0: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം, രോഹിണി ഭാസ്കരനാണ്, കണ്ണോ കാനായി.
0: ആ ഓക്കെ, റേഡിയോ ഉണ്ടോ അടുത്ത്?
2: ആ റേഡിയോ
0: ഒന്ന് അല്പം ഒന്ന് മാറി നിൽക്കാമോ?
2: അതെ
0: അതെ, ഓക്കെ, ആ എനിക്ക് ചോദിച്ചോളൂ, എന്താണ് സംശയം? ചോദിക്കും.
2: പൂനെ എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാരും അതിനെപ്പറ്റി
0: കൂണ് കൃഷി ചെയ്യുന്നതാണോ? ഹലോ,
2: ഹലോ,
0: കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, കൂണ് കൃഷി ചെയ്യുന്നതാണോ രോഹിണിയേച്ചി? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പോകുന്ന കസ്റ്റമേഴ്സിന്റെ ചോദ്യമാണോ ഇത്? ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അങ്ങനെ ഒക്കെ ഉള്ളതല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഒന്നുകൂടി ഒന്ന് ഉറക്കെ പറഞ്ഞേ. സംശയം എന്താണെന്ന് പറഞ്ഞേ.
2: അത് ഞമ്മളിപ്പോ ഒരുത്തരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് അതിന്റെ ഗുണത്തിനെ പറ്റി നമുക്ക് അധികം സംസാരിക്കാൻ അറിയില്ല. കഴിക്കുന്ന മേടിക്കുന്നതൊക്കെ അത് അധികം അറിയില്ല. അതിന് വാങ്ങിക്കഴിഞ്ഞാല് എന്താ ചെയ്യുക, എങ്ങനെയാ വെക്കുക, ഉണ്ടാക്കുക, ഇതിനെ പറ്റിയുള്ള ഗുണങ്ങളെല്ലാം അറിയണം.
0: ഓക്കെ, അത് തന്നെയായിരുന്നു സാറ് ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് അല്ലേ?
1: അതെ,
0: ഒന്നുകൂടി പറയാം.
1: അതെ ചേച്ചി, അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പലപ്പോഴും അത് നമ്മുടെ വിപണനത്തിന് ഒരു എന്താ പറയുന്നത് മേജറായിട്ടൊരു തടസ്സമാണ്. അതായത് ഇതിന്റെ ഗുണത്തെ പറ്റി പലപ്പോഴും ഉള്ള ബോധം അല്ലെങ്കിൽ അവയർനെസ് വളരെ കുറവാണ്. അപ്പം അത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ധാരാളം പ്രോട്ടീന് ഉള്ള ഒരു സോഴ്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വെജിറ്റേറിയൻ ഒരാൾക്ക് എത്രത്തോളം അവൻ്റെ ഭക്ഷണ ലഭ്യതയിൽ പ്രോട്ടീൻ കൊടുക്കാൻ സാധിക്കുമോ അത് ഈ ഒരു മഷ്റൂം വഴി, കൂൺ വഴി നമുക്ക് ധാരാളം കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഈ പറയുന്ന കണക്കുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും പല നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ലഭ്യമല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗുണമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ് മഷ്കൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുന്നത് കൂട്ടുകറികളിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യതയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഇതിൻ്റെ ഉപയോഗം അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഇത് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ സാധാരണയുള്ള ഇവിടെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള വറവ് പോലുള്ളതും എല്ലാ തരത്തിലുള്ള കൂട്ടുകറികൾക്ക് നമ്മൾക്കിത് കൂൺ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് പറയുകയാണെങ്കിൽ ഈവൻ നല്ല തരത്തിലുള്ള കൂൺ കട്ട്ലേറ്റ്, കൂൺ പക്കോഡാസ് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കൂണ് കൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടുന്നതായിട്ടുള്ള പരിശീലന പരിപാടികളൊക്കെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ, CPCRIയിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ, കാസർഗോഡ് ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അത് എങ്ങനെ കൃഷി ചെയ്യണം, ആ കൃഷി ചെയ്ത ഉൽപ്പന്നം കൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണ രീതികൾ അതുകൊണ്ട് ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പരിശീലന പരിപാടികൾ എല്ലാ മാസങ്ങളിലും മിക്കവാറും എല്ലാ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും നടക്കാറുണ്ട്. അപ്പോൾ അത് കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള പരിശീലനങ്ങൾ ആവശ്യമുണ്ട് അതും ലഭ്യമാക്കുന്നതാണ്.
2: ഓക്കെ, നമുക്ക് രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഒന്ന് ഇതിനിടയ്ക്ക് രണ്ട് ക്ലാസ് ഇതിനിടക്കല്ല, നമ്മള് കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത്. അന്നേരം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ചെറുതാളം പഞ്ചായത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. അങ്ങനെ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുണ്ട്.

0: അതിന് കൂണെ വിളിക്കുമ്പോ അതിന് വലിയ താല്പര്യം കാണുന്നില്ല അവർക്ക്. അതുകൊണ്ട് ഒരു ഭയങ്കര വിഷമം.
1: അല്ല, തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഇപ്പം വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കൺസ്യൂമർ എല്ലാം തന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ട്. ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിലോട്ടുള്ളൊരു ഷിഫ്റ്റ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിൻ്റെ ഒരു കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കാണ്. എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയുന്നതനുസരിച്ച് ഇതിനെ മേടിക്കുന്നതിലും ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയുന്നത് 10 മുതൽ 15% വരെ ആനുവൽ ഗ്രോത്ത് കൂൺ കൃഷിക്കുണ്ടെന്നാണ് ഇപ്പം സർക്കാരിൻ്റെ കണക്കിൽ തന്നെ പറയപ്പെടുന്നത്.
2: ഓക്കെ ചേച്ചി, മറ്റു സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
0: മറ്റു സംശയങ്ങള്, പക്ഷെ ഇത് പോവാത്തത് ഇത് വിൽക്കാൻ പറ്റാതെ തന്നെ ഭയങ്കര ഒരു വിഷമം. ഇത് കർഷകരിൽ നിന്ന് സംഭരിക്കാൻ
1: അതെ, അല്ല അതിനായിട്ട് തന്നെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ കൂൺ ഗ്രാമം എന്നൊരു പദ്ധതി ഉണ്ട്. അതിനെപ്പറ്റി
0: കേട്ടിട്ടുണ്ടോ?
1: അതെ, അത് ഇതിന്റെ മെയിൻ ഒരു പ്രോബ്ലം അൺഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഉണ്ടാക്കുന്ന കർഷകൻ തന്നെ ഇത് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൂൺ ഗ്രാമം പദ്ധതിയിൽ വന്നത്. അപ്പോൾ അതിനകത്ത് ഈ കൂൺ കർഷകരെ എല്ലാവരെയും കൂടെ ക്ലസ്റ്ററായിട്ടുള്ള രൂപീകരിച്ച് അവരുടെ ഉൽപ്പന്നം ഒരു കോമൺ പ്രൊക്യൂർമെൻറ് സെൻറ്ററിലോട്ടാക്കി അവിടുന്ന് മാർക്കറ്റ് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അത് തുടക്കത്തിലായതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു സംശയം ഇവിടെ വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും മനസ്സിലായി, ഞാൻ അംഗീകരിക്കുന്നു അത്.
2: ഓക്കെ, അതിനൊരു മാറ്റം നമുക്ക് ഏതായാലും പ്രതീക്ഷിക്കാം അല്ലേ? അതിന് അത്തരം ഇടപെടലുകളാണ് ഈ ആകാശവാണി പോലുള്ള മാധ്യമങ്ങളും ചെയ്യുന്നത്. കാരണം ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ അതോടൊപ്പം തന്നെ സാർ, ഈ ഒരു മേഖലയിലേക്ക് വരുന്നൊരു വ്യക്തി ഇപ്പം ഈ കൂൺ കൃഷിയിലേക്ക് താല്പര്യത്തോടെ വരുമ്പോൾ ആ കൃഷി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്?
1: ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കൂണെന്ന് പറയുന്നത് ഒരു ഫംഗസാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചെറുകിട കർഷകരും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരെല്ലാവരും തന്നെ ഈ ഒരു പറമ്പിലെ എല്ലാ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നേരെ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇത് നടക്കത്തില്ല. കൂൺ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഹൈജീനാണ്. ഏറ്റവും ശുചിത്വമുള്ള ഒരു സ്ഥലം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇത് ഒരുക്കാൻ വേണ്ടുന്നതായിട്ടുള്ള കാലാവസ്ഥകൾ, അതായത് ഹ്യൂമിഡിറ്റി, നമ്മുടെ ഈർപ്പം എത്ര വേണം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എത്ര വേണം, അതുപോലെ തന്നെ ഒരു വെളിച്ചം എത്ര വേണം, ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചെറിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ മുതൽ മുടക്കിൽ തന്നെ നമ്മൾക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന കൂണുകൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും.
2: അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഇനങ്ങൾ, കൂണിലെ ഇനങ്ങൾ ഏതൊക്കെയാണ് സാധാരണ കൃഷി ചെയ്ത് വരുന്നത്?
1: കൂൺ കൃഷിയിൽ നമ്മൾ പറയുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കൂണെന്ന് പറയുന്നത് മുട്ടക്കൂൺ, ബട്ടൺ മഷ്റൂം, അക്കാരിക്കസ് എന്ന് പറയുന്ന മഷ്റൂമാണ്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഓയിസ്റ്റർ മഷ്റൂം അല്ലെങ്കിൽ ചിപ്പിക്കൂണ് അല്ലെങ്കിൽ മിൽക്കി മഷ്റൂം, പാൽക്കൂൺ. ഈ രണ്ട് മഷ്റൂമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കർഷകർ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത്. പിന്നെ ഒരു പരിധിവരെ ട്രോപ്പിക്കലായിട്ടുള്ള ഈ ബട്ടൺ മഷ്റൂമും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ ഒരു മേജർ ഷെയർ നമ്മൾ പറയുമ്പം നമ്മൾക്ക് ഈ ചിപ്പിക്കൂണും പാൽക്കൂണും തന്നെയാണ് നമ്മുടെ കർഷകരുടെ ഇടയിൽ ഏറ്റവും കൃഷി ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരു ഗ്ലോബൽ സിനാരിയോ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചൈനയിലും US-ലൊക്കെയാണ്. അവിടെ എല്ലാം തന്നെ ഒരു കൂണിന്റെ സിനോണിം എന്ന് പറയുന്നത് മുട്ടക്കൂൺ തന്നെയാണ്. പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ ഈ പാൽക്കൂണും ചിപ്പിക്കൂണുമാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലവർഷം തുടങ്ങുന്ന ഈ സമയങ്ങളിലെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂണെന്ന് പറയുന്നത് ചിപ്പിക്കൂൺ തന്നെയാണ്, ഓയിസ്റ്റർ മഷ്റൂം. അതിൽ പലതരം ഇനങ്ങളുണ്ട്. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ തൂവെള്ള നിറത്തിലുള്ളതുണ്ട്, പിങ്ക് മഷ്റൂം ഉണ്ട്, അല്ലെങ്കിൽ HU1 എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെയുള്ള പലതരം ഇനങ്ങളും നമുക്കിവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പം. ഒരു കൂൺ, ചെറിയ ഒരു എന്താ പറയുന്നത്, അമച്വർ ആയിട്ടുള്ള ഒരു കൂൺ കർഷകൻ ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഇപ്പം കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും മുഖ്യമായിട്ട് ഈ രണ്ട് കൂണാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതും, ചിപ്പിക്കൂണും പാൽക്കൂണും.
2: അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞത് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഒരു കാലാവസ്ഥ?
1: അതെ, തീർച്ചയായിട്ടും ആ കാലാവസ്ഥയുടെ അനുയോജ്യവും അതുപോലെ തന്നെ

0: മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മളുടെ എന്താ പറയുക ചുറ്റുവട്ടത്തിലുള്ള സാഹചര്യത്തെ ഒന്നുകൂടെ ഒന്നും എന്താ പറഞ്ഞ പോളിഷ് ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന രണ്ട് മഷ്റൂംസ്.
1: ഓക്കെ, അപ്പം ഈ മഷ്റൂം കൃഷിയിൽ ഇതിന് ഇത് വളരാൻ വേണ്ടി ഒരു മാധ്യമം ആവശ്യമുണ്ടല്ലോ അല്ലേ?
0: അതെ,
1: വളരാൻ. അപ്പം ആ ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് ഇത് സാധാരണ വളർത്തുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന മാധ്യമങ്ങളിൽ തന്നെയാണ് പലപ്പോഴും കർഷകർ പുറകോട്ട് പോക്കായിരുന്നു. അപ്പം മാധ്യമം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ലഭ്യമായ മാധ്യമം, ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു മാധ്യമം, അത് ലോ കോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മാധ്യമം, അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമം. അപ്പം കൊമേഴ്ഷ്യൽ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി അനുവർത്തിക്കേണ്ട കർഷകൻ ചെയ്യേണ്ട മാധ്യമങ്ങളിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഐറ്റമായിട്ട് തിരിക്കതിൽ ഏറ്റവും ഈസി ആയിട്ട് ലഭ്യമായതും അല്ലെങ്കിൽ നമ്മുടെ കർഷകർക്ക് എന്താ പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും വൈക്കോല് തന്നെയാണ്.
1: ഓക്കെ,
0: ഏറ്റവും നല്ല മാധ്യമം നല്ല വൈക്കോല് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നെടിയ വൈക്കോല് കിട്ടുന്ന കാര്യത്തിൽ ചിലപ്പോൾ പലപ്പോഴും പ്രയാസമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കൊയ്ത്ത് രീതി എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹാർവസ്റ്റ് അല്ലെങ്കിൽ മിഷൻ ഹാർവസ്റ്റിംഗ് ഒക്കെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും അതൊരു ബെയിൽഡ് ചെയ്ത് റോൾ ചെയ്ത വൈക്കോലായിട്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ റോൾ ചെയ്ത വൈക്കോലിൽ കളകളും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പം കണ്ടാമിനേഷനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ നെടിയ നല്ല രീതിയിലുള്ള വൈക്കോൽ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാധ്യമമെന്ന് ഞാൻ പറയും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാധ്യമമാണ് അറക്കപ്പൊടി എന്ന് പറയുന്നത്. തടി നല്ല എല്ലാ അറക്കപ്പൊടികളും ഉപയോഗിക്കാന്ന് വെച്ചാൽ അത് പറ്റില്ല. നമ്മുടെ സോഫ്റ്റ് വുഡ് ആയിട്ടുള്ള കാതലില്ലാത്ത മരങ്ങളുടെ അടക്കപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ റബ്ബറിന്റെ അടക്കപ്പൊടി അങ്ങനെയുള്ള, അതായത് അതിനകത്ത് ഈ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ലെഗ്നിനോ അല്ലെങ്കിൽ മറ്റുള്ള മൂലം ഒന്നും വരുന്നില്ല. അപ്പോൾ അതും കൊണ്ട് തന്നെയാണ് ഈ സോഫ്റ്റ് വുഡായിട്ടുള്ള അറക്കപ്പൊടികൾ അല്ലെങ്കിൽ കാതലില്ലാത്ത തടികളുടെ അറക്കപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ കൊയർപിത് കമ്പോസ്റ്റ് ആണ്, നമ്മുടെ ചകിരിച്ചോറ്. ചകിരി കമ്പോസ്റ്റ് അല്ല, ചകിരിച്ചോറ്. ആ ചകിരിച്ചോറും നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഈവൻ മഷ്റൂം പെല്ലറ്റ്സ് എന്ന് പറഞ്ഞൊക്കെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതും പക്ഷേ അതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ്. ഈ അറക്കപ്പൊടിയും അല്ലെങ്കിൽ വേറെ പല രണ്ട് മൂന്ന് ഐറ്റം അവരുടെ ട്രേഡ് ഇതായിട്ടുള്ള ഏറ്റവും കൂടെ ചെയ്ത് പെല്ലറ്റ് ഫോമിൽ നമ്മുടെ കാലിത്തീറ്റ പോലുള്ള പെല്ലറ്റ് ഫോമിലാക്കി ചെയ്യുന്ന രീതി. അപ്പം ഇതിൽ എല്ലാത്തിലും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ഏതാണോ നമുക്ക് ഈസി ആയിട്ട് ലഭ്യമായതും ഏറ്റവും നല്ല രീതി കണ്ടാമിനേഷൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതുമായിട്ടുള്ള മാധ്യമമാണ് ഏറ്റവും നമ്മൾ സെലക്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പം ഇതിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ കർഷകരുടെ എല്ലാവരും തന്നെ വൈക്കോലിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മാധ്യമമായിട്ട് എടുത്തിരിക്കുന്നത്.
1: നിരവധി കർഷകരായിട്ട് ഇടപെടുന്ന
0: തീർച്ചയായിട്ടും
1: വൈക്കോലാണ്,
0: വൈക്കോലാണ് കണ്ടിരിക്കുന്നത്.
1: ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കൂണ്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: കൂണ്ട വിത്തെന്ന് പറയുന്നതാണ് സ്പോൺ. അത് സ്പോൺ എന്ന് പറയുന്നത് നമ്മളൊരു മാധ്യമത്തിലാണ് ഈ സ്പോൺ തയ്യാറാക്കുന്നത്. അത് നമ്മുടെ സ്വർഗം, അതായത് മണിച്ചോളം അല്ലെങ്കിൽ നെല്ല്, ഇത് രണ്ടിലുമാണ് സാധാരണഗതിയിൽ എല്ലാവരും വിത്ത് തയ്യാറാക്കുന്നത്. അപ്പം ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, നല്ല വിത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പം വിത്ത് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടത് ഒരു കർഷകന് വളരെ അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏത് വിത്താണെങ്കിലും ഏത് എനം കൂണിൻ്റെ വിത്താണെങ്കിലും അത് നല്ല തൂവെള്ള നിറത്തിലായിരിക്കും. ആ അതിൻ്റെ നമ്മളുടെ പുറമോടി കണ്ടു കഴിഞ്ഞാൽ നല്ല വെള്ള നിറത്തിലുള്ള കൃഷിയായിരിക്കും, സോറി നിറമായിരിക്കും ഈ വിത്തിനുള്ളത്. അതേപോലെ തന്നെ നമ്മളത് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിരിക്കും. അതായത് ആ മൈസീലിയ കൂണ്ട് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ കായിക രീതിയിൽ പറയുന്ന മൈസീലിയ എന്നാണ്. ആ മൈസീലിയ പൂർണ്ണമായിട്ടും വളർന്ന ഒരു രീതിയായിരിക്കും ഇതിനകത്തുള്ളത്. അപ്പം അത് നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പം ആദ്യം നല്ല വെള്ള നിറത്തിലുള്ള പാക്കറ്റ് ആയിരിക്കണം, അതിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് മൈസീലിയ നല്ല രീതിയിൽ വളർന്നതായിരിക്കണം. അതേപോലെ തന്നെ എപ്പോഴും കർഷകൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ആ ഈ പറയുന്ന വിത്ത് ഇനോക്കുലത്തിൽ അല്ലെങ്കിൽ പാക്കറ്റിൽ അതിനകത്തൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഇത് ഇനോക്കുലേറ്റും ചെയ്തതെന്നുള്ളത്. ആ ഡേറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഡേറ്റ് വെച്ചിട്ട് ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഡേറ്റ്, ഏകദേശം ഒരു 65 ദിവസം വരെയുള്ള ഒരു ഡേറ്റിനുള്ളിലുള്ള വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.
1: ഓക്കെ, വിത്തുമായി ബന്ധപ്പെട്ട് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.
0: ശ്രദ്ധിക്കേണ്ടത്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ നമസ്കാരം സാർ.
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: കാസർഗോഡ് പരപ്പ.
1: പേര് പറയും.
2: ഗോവിന്ദൻ.
1: ആ എന്താണ് സംശയം?
2: ആ സാർ, നമ്മ പിന്നെ കൂണ് പിന്നെ ഒരു ഇപ്പൊ ഒരു പിന്നെ ഒരു അത് വളർത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടല്ലോ
0: പെല്ലറ്റ്, പെല്ലറ്റ്
2: ഒരു
0: മെഷ്റൂം പെല്ലറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായിരിക്കും ഉദ്ദേശിച്ചത്.
2: മരപ്പൊടിയും അല്ലാതെ വേറൊരു
0: അതെ
2: വളർത്താൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ.
0: അതാ മെഷ്റൂം പെല്ലറ്റ് അതിന് പറയുന്നത്.
2: ഓ
0: മെഷ്റൂം പെല്ലറ്റ്
2: പിന്നെ കൂൺകൃഷി വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ ഒരു പെല്ലറ്റ് പോലത്തെ സാധനങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് ഈ പുല്ലും വൈക്കോലും മറ്റേ പൊടിയും മരപ്പൊടിയും ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവം.
0: അതെ,
1: പറയുന്നത് കേൾക്കുന്നുണ്ടോ?
0: അത് മെഷ്റൂം മെഷ്റൂം പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണ് അതിന്റെ സംശയം? അത് ചോദിച്ചോളൂ. കേട്ടില്ല. കേൾക്കാം, പറഞ്ഞോളൂ,
1: പറഞ്ഞോളൂ.
0: അല്ല, അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ പറയുന്ന ഉണ്ടാക്കി തരുന്നിടത്ത് നിന്ന് മേടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീനറി എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ പെല്ലറ്റൈസേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ പെല്ലറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനെ അണുവിമുക്തമാക്കേണ്ട ഓട്ടോക്ലേവിംഗ് മെത്തേഡുണ്ട്, പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് എല്ലാ കർഷകരും ഈ ചെറുകിട കർഷകർ ചെയ്യാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ അത് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മേടിക്കുക തന്നെയാണ് ഏറ്റവും ഉചിതമായത്. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ നിങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ ഇതിന്റെ പരിശീലനങ്ങളുണ്ട്. അടുത്ത മാസം നമുക്ക് പരിശീലനമുണ്ട്, ജൂൺ മാസം ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ.
2: തൊട്ടടുത്ത് 2 കിലോമീറ്റർ അപ്പുറം ഒരു അടുത്തോട് ഒരു വലിയൊരു പിന്നെ മഷ്റൂം ഫാം തുടങ്ങിയിട്ടുണ്ടല്ലോ, ആടെ സംവിധാനം ഉണ്ടോ?
0: അവിടെ പരിശീലനം കൊടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൃഷി വിജ്ഞാന ഓഫീഷ്യലായിട്ട് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ അതേപോലെ തന്നെ കാർഷിക കോളേജിൽ പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. തീർക്കട്ടും കിട്ടും, അതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് 1 ദിവസത്തെ ട്രെയിനിംഗ് ഉണ്ട്, 2 ദിവസത്തെ ട്രെയിനിംഗ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല അതിന്. ഇല്ല, ഒന്നുമില്ല. അതെ, കാസർഗോഡ്. അതെ, അതെ, അതെ, അതെ, പടനക്കാട് കോളേജിലും ട്രെയിനിങ് ഉണ്ട്. രണ്ട് രീതിയിലാണ് ഇപ്പം ഞങ്ങള് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഓൾറെഡി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകരുണ്ട്, ഇന്ന ട്രെയിനിങ് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവരെ എല്ലാം ഞങ്ങൾ നേരിട്ട് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ ഇതിന്റെ അഡ്വർടൈസ്മെന്റും വരാറുണ്ട്. പിന്നെ ഇതുപോലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നമുക്ക് പറയാം, ഞങ്ങളുടെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഇവരും ഇവിടെ നിന്നുള്ള ചെറിയ അനൗൺസ്മെന്റ് ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ചേട്ടന്റെ നമ്പറും കാര്യങ്ങളും അവിടെ തന്നാൽ മതി, അവിടെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ആ ട്രെയിനിങ് ഉള്ള സമയത്ത് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചാൽ സന്തോഷം. വളരെ താല്പര്യമുള്ളൊരു കർഷകനാണ്
0: തോന്നുന്നത്
1: സാർ. അതുപോലെ തന്നെ ഇതിലെ ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ചോദിക്കുമ്പോൾ ഇതിനൊരു ഷെഡ് ആവശ്യമുണ്ട് അല്ലെ?
0: അതെ.
1: അതുപോലെ തന്നെ അതിന്റെ ഒരു ബെഡ്, ഇതിന്റെ സാർ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമം ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ നിർമ്മാണത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊന്ന് പറയാം.
0: ഷെഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള സിസ്റ്റംസ് ആണ് അല്ലെങ്കിൽ കൃഷി രീതികളാണ് നമ്മൾ മഷ്റൂം കൃഷി അനുവർത്തിക്കാറുള്ളത്. അതിലൊന്ന് ഹാങ്ങിങ് സിസ്റ്റം എന്ന് പറയും, അതായത് നമ്മൾ ഉറി പോലെ തൂക്കിയിടുന്ന ഒരു സിസ്റ്റം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ റേക്ക് സിസ്റ്റം, തട്ട് തട്ടുകളായിട്ട് അടുക്കി വെക്കുന്ന രീതികൾ. ഈ രണ്ട് രീതിയിലാണ് നമ്മളുടെ ബെഡ് സിസ്റ്റം നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു കൂൺ പുര തയ്യാറാക്കുമ്പോഴത്തേക്ക് അവിടെ വേണ്ട ഒരു മേജറായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹൈജീൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള കീടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഉള്ള ഒരു അടച്ചൊരുക്കം അവിടെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന, അതായത് കൂണിന് നല്ല ഹ്യൂമിഡിറ്റി ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ വളർച്ച സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ ഈർപ്പം നിലനിർത്താനും ടെമ്പറേച്ചർ നിലനിർത്താനും

0: ും പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. നമസ്കാരം,
1: പേര് പറയൂ.
2: എന്റെ പേര് ബിജു നാരായണൻ, ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിക്കൂ, സംശയം എന്താണ് ചോദിക്കൂ.
2: ഓക്കെ, ഞാൻ ഏകദേശം ഒരു 10 മാസം മുന്നെയാണ് സാർ ഈ മഷ്റൂം കൃഷിയിലേക്ക് വന്നിരിക്കുന്നത്.
1: ഓക്കെ,
2: അപ്പം എനിക്കിപ്പോ ഈ ഇത്രയും ഈ ചുരുങ്ങിയ സമയത്തുള്ള അനുഭവത്തില് ഈ 2 മാസം കഴിഞ്ഞ 2 മാസങ്ങളില് നമ്മളൊരു ഹൈടെക് ഷെഡ് ഉണ്ട് സാറേ, എങ്കിൽ കൂടി അതിന്റെ അകത്ത് നമ്മുടെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ക്രമീകരിച്ചാൽ പോലും പിന്നെ കൂൺ ഉണ്ടാവുന്നില്ല, അത് വളർന്നിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. അതിന് എന്തെങ്കിലും പ്രത്യേക സംവിധാനം ഉണ്ടോ സാർ? അതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും രീതിയിൽ, ഇപ്പൊ നമ്മള് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്കിൽ കൂടി അത് കൂൺ വിത്ത് അത് മുള വന്നിട്ട് അത് കരിഞ്ഞു പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് അതിന്റെ അകത്ത് ഈ ഹൈടെക് ഷെഡിന്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ സാർ ടെക്നോളജി വൈസ്?
0: ഇല്ല. ബിജു നമസ്കാരം. ഇതിനകത്ത് എന്താ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, കരിഞ്ഞു പോവുകയാണെങ്കിൽ എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ കൂടുതലും അതിനകത്ത് ഈർപ്പമില്ല, ടെമ്പറേച്ചർ കൂടുതലാണ് എന്നുള്ളതൊരു കാരണം അതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഒരേ കാര്യം. രണ്ടാമത്തത്, നമുക്ക് കിട്ടിയ വിത്ത് വളരെ അതായത് കൂടുതൽ സമയം ഇരുന്നൊരു വിത്താണെങ്കിൽ ചിലപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനകത്ത് മൈസീലിയക്ക് അത്രയും സ്ട്രെങ്ത് കാണത്തില്ല ഫ്രൂട്ടിംഗ് ബോഡി വരാനായിട്ട്, നല്ല രീതിയിൽ വരാനായിട്ട് ചിലപ്പം. അപ്പം ബേസിക്കലി ഈ ഉണങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന മൊട്ട് വന്നിട്ട് ഉണങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ കൂടുതലും സംഭവിക്കുന്നത് ഈർപ്പം കുറവുണ്ടായതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുതലുണ്ടാവുകയാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ആൻഡ് പാഡ് പ്രോപ്പറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പവും അതുപോലെ തന്നെ ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടാവും.
2: ഓക്കെ സാർ, ഒരു സംശയം കൂടി സാർ, ഈ ഇതിന്റെ എത്രയാണ് ക്രമീകരിച്ച് നമുക്ക് വേണ്ട ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എത്രയാണ് സാർ?
0: അതെ, വെരി ഗുഡ്. അതിപ്പോ ഓയിസ്റ്റർ ചിപ്പിക്കൂൺ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെമ്പറേച്ചർ ഒരു 23-24 വരെ സെറ്റ് ചെയ്യണം മാക്സിമം. ഓക്കെ, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി വന്നിട്ട് ഒരു 60 മുതൽ 75 ഡിഗ്രി പെർസെൻറ്റേജ് വരെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്നത്. അത് 80 വരെ പോയാലും കുഴപ്പമില്ല, പക്ഷെ 80 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം അഴുകൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പം ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്, ആ സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂൺ പുരയ്ക്കകത്തും പൂൺകുരയുടെ വെളിയിലും ഓൾമോസ്റ്റ് 100% ചിലപ്പം ഈ ആ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ വെള്ളമില്ലാതെ നമ്മൾ ഓഫ് ചെയ്തിട്ട് എക്സോസ്റ്റ് മാത്രം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാറോ, അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഈ മഴ തുടങ്ങുന്ന സമയമായതുകൊണ്ട്.
1: സന്തോഷം സാർ. അതുപോലെ തന്നെ പരിപാടിയുടെ സമയാദേശം തീരാറായി, അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുക്കി പറയാം. ഈ കൂൺ കൃഷിയുടെ പ്രോത്സാഹനത്തിനായിട്ട് സർക്കാർ തലത്തിലുള്ള സഹായം, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: കൂൺ കൃഷിയുടെ പ്രോത്സാഹനത്തിനായിട്ട് ഈ സർക്കാർ തലത്തിൽ ഇപ്പോൾ ഏറ്റവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പദ്ധതിയാണ് കൂൺ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി.
1: ഓക്കെ,
0: അപ്പോൾ അതുവഴി സ്മോൾ സ്കെയിൽ മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് 80 മുതൽ 100 ബെഡ് ചെയ്യുന്ന ഒരു കർഷകന് 2 യൂണിറ്റ് വരെ 40% സബ്സിഡി, അതായത് സബ്സിഡി എമൗണ്ട് ഏകദേശം 11,250 രൂപ സബ്സിഡി കിട്ടുന്നതാണ്. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 5 ബ്ലോക്കുകളിലും അത് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അതാത് കൃഷിഭവനിൽ, അതാത് പഞ്ചായത്തിലെ കൃഷിഭവനിൽ കൃഷി ഓഫീസറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ മഷ്റൂം പ്രൊഡക്ഷൻ ഉണ്ട്, അതായത് 300 ബെഡ് വരെ ഒരു സൈക്കിൾ, ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഏകദേശം 65 മുതൽ 70 ദിവസമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈക്കിളിനുള്ളിൽ 300 ബെഡ് വരെ ചെയ്യുന്ന കൂൺപുരകളിലെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും വേണ്ടതായിട്ടുള്ള 40% സബ്സിഡി, ഏകദേശം 2 ലക്ഷം രൂപയാണ് അതിന് സബ്സിഡി എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സ്മോൾ വിത്ത് ഉൽപ്പാദനത്തിനുള്ള സബ്സിഡികൾ ലഭ്യമാണ് ഈ ഒരു പദ്ധതി വഴി. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ പറഞ്ഞ സബ്സ്ട്രാക്ട് മാധ്യമത്തെ അതിനെ കമ്പോസ്റ്റ് ആക്കി മണ്ണിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കി മാറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ പ്രോജക്റ്റിനും ഇതിനകത്ത് സബ്സിഡി ഉണ്ട്. ഏകദേശം 50% സബ്സിഡിയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാക്ക് ഹൗസുകൾ നല്ല രീതിയിൽ പ്രൊക്യൂർ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറെല്ലാം സെറ്റ് ചെയ്യുന്നതിന് 50% സബ്സിഡിയുണ്ട്. അതുപോലെ തന്നെ പ്രിസർവേഷൻ യൂണിറ്റ്സ്, ഈ വാല്യൂ അഡീഷന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഏകദേശം 50%, ഏകദേശം 100,000 രൂപയാണ് ഒരു കർഷകന് അതിന്റെ സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും

കർഷകർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാത് പഞ്ചായത്തിലെ കൃഷിഭവനിലെ കൃഷി ഓഫീസറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഒരു ചെറുകിട കൂൺ കൃഷിക്കാരനായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 40% സബ്സിഡിയോടുകൂടി 100 ബെഡ് നമുക്കൊരു

0: ഇതുമായിട്ട് വേണ്ടുന്ന ഏതുതരം പരിശീലനങ്ങൾക്കായാലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക്, സബ്സിഡികൾക്കായിട്ട് അതാത് പഞ്ചായത്തിലെ കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്.
1: അപ്പം നേരത്തെ ഫസ്റ്റ് ആദ്യം വിളിച്ച ഒരു കർഷകരുടെ ഒരു പരാതി, അതായത് ഇതിനെപ്പറ്റി ഒരു അവബോധം അല്ലേ, ജനങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ ഒരു ആവശ്യകത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇത്രയും സമയം അതിനുവേണ്ടി ശ്രോതാക്കൾക്ക് വേണ്ട സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകിയതിന് നന്ദി.
0: താങ്ക് യു എല്ലാവർക്കും.
1: പ്രിയ ശ്രോതാക്കളെ, കൂൺ കൃഷി വരുമാന സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾക്ക് കാസർഗോഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം റിനേഷ് കാസർഗോഡ്, രതീഷ് പി കെ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.

0: ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 13,500 രൂപ, തളിപ്പറമ്പ് 13,300 രൂപ, കാഞ്ഞങ്ങാട് 12,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 4,500 രൂപ വീതം, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 20,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 9,000 രൂപ, തലശ്ശേരി 8,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,200 രൂപ, തലശ്ശേരി 5,600 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട് 5,500 രൂപ, കാസർഗോഡ് 5,800 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 595 രൂപ.

തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്ക പഴുത്തത് 1000, തലശ്ശേരി 3500 രൂപ, കാസർഗോഡ് 4500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

0: സ്റ്റാർസിൽ പാട്ടുമേളം.
1: പതിനാലാം രാവുതിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
0: പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.

0: കേൾക്കാം നാളെ രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
3: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
2: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ.

0: അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരുരാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി ബി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു.
1: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാകുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: യോഗ ഹമാരേ ദേശ് കീ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പഹലേ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കീ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കേ ഉസ്കോ പുനഃ ഭാരത് മേ എക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശി ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവ്വഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി.

0: ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. കാർബൺ എന്ന മൂലകം പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ്. ജീവന്റെ അടിസ്ഥാന ഘടകമായി മാറിയ ഈ മൂലകം മനുഷ്യജീവിതത്തിലും ശാസ്ത്രലോകത്തിലും അസാധാരണമായ സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലും ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ വരെ കാർബണിന്റെ സാന്നിധ്യം കാണാം. വജ്രത്തിന്റെ തിളക്കത്തിലും കരിയുടെ ലാളിത്യത്തിലും ഒരേ മൂലകത്തിന്റെ വൈവിധ്യമാർന്ന രൂപങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ശ്രോതാക്കളെ, കാർബൺ എന്ന മൂലകത്തിന്റെ സവിശേഷതകൾ, ഉപയോഗങ്ങൾ, പ്രകൃതിയിലും മനുഷ്യജീവിതത്തിലും അതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം ഇന്നത്തെ സയൻസ് കഫേയിലൂടെ. കാർബണിന്റെ ലോകം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ.
2: നമസ്കാരം. ഇന്നത്തെ സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കടലാസിൽ എഴുതാനും വരയാനും ഉപയോഗിക്കുന്ന പെൻസിൽ മുനയ്ക്ക് ഡയമണ്ട് നെക്ലേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദ്യം കേൾക്കുമ്പോൾ ഒന്ന് അത്ഭുതപ്പെടുമെങ്കിലും ഉത്തരം ഉണ്ട് എന്നാണ്. എന്താണെന്നല്ലേ, രണ്ടിലും അടങ്ങിയിരിക്കുന്നത് കരി എന്ന് സാധാരണ ഭാഷയിൽ നാം പറയുന്ന കാർബൺ എന്ന മൂലകമാണ്. കാർബണിന്റെ നിരവധി സവിശേഷതകളിൽ ഒന്നാണ് ഈ ബന്ധം. അതേക്കുറിച്ച് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. കാർബണിനെ മാന്ത്രികൻ എന്നാണ് പോപ്പുലർ സയൻസിന്റെ വക്താവും നിരവധി ശാസ്ത്ര പുസ്തകങ്ങളുടെ രചയിതാവുമായ പ്രൊഫസർ S. ശിവദാസ് തന്റെ ഒരു പുസ്തകത്തിൽ വിശേഷിപ്പിച്ചത്. പ്രകൃതിദത്തമായ 90+ മൂലകങ്ങളിൽ ഒരു മാന്ത്രികന്റെ ഭാവത്തോടെ ഉയർന്നു നിൽക്കുന്ന മൂലകമാണ് കാർബൺ. കാർബൺ സംയുക്തങ്ങളുടെ എണ്ണം മറ്റ് മൂലകങ്ങളുടെ എല്ലാം സംയുക്തങ്ങളുടെ ആകെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ്. 1 കോടിയിൽ പരം കാർബൺ സംയുക്തങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. കാർബൺ സംയുക്തങ്ങളെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി. കാർബണിന്റെ ലോകം അതിവിശാലമാണെന്നർത്ഥം. ശരീരത്തിനുള്ളിലെ ഒരു ജീവശക്തി അതായത് വൈറ്റൽ ഫോഴ്സ് ഉപയോഗിച്ച് മാത്രം നിർമ്മിക്കപ്പെടുന്നവ എന്ന അർത്ഥത്തിലാണ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന പദം പ്രയോഗിക്കപ്പെട്ടത്. 1815 ജെ ജെ ബെർസിയേലിസ് എന്ന ശാസ്ത്രജ്ഞൻ ജീവശക്തി സിദ്ധാന്തം അഥവാ വൈറ്റൽ ഫോഴ്സ് തിയറി മുന്നോട്ട് വച്ചത്. അതുപ്രകാരം ജൈവ വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു ജീവശക്തിയുടെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. എന്നാൽ 1828 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രെഡറിക് വോളർ അജൈവ പദാർത്ഥമായ അമോണിയം സയനൈറ്റിനെ ചൂടാക്കി ജൈവ പദാർത്ഥമായ യൂറിയ നിർമ്മിച്ചതോടെ ജീവശരീരബാഹ്യമായും ഓർഗാനിക് സംയുക്തങ്ങൾ നിർമ്മിക്കാമെന്ന് കണ്ടെത്തി. യൂറിയ നിങ്ങൾക്കറിയാം, മൂത്രത്തിലും മറ്റും അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ പിൽക്കാല നേട്ടങ്ങൾക്ക് ആധാരമായത് വൂളറുടെ ഈ കണ്ടെത്തലാണ്. ജീവജാലങ്ങളിലും നമുക്ക് പരിചിതമായ നിത്യോപയോഗ സാധനങ്ങളിലും അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളധികവും കാർബൺ ചേർന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള ജൈവ വസ്തുക്കൾ ഒട്ടുമിക്കതും കത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഏത് പദാർത്ഥമായിരിക്കും? കരിയായിരിക്കുമല്ലോ. ഒരുപക്ഷേ മനുഷ്യൻ ആദ്യമായി സമ്പർക്കത്തിൽ വന്ന പദാർത്ഥവും കാർബൺ ആയിരിക്കും. കൽക്കരി എന്നർത്ഥം വരുന്ന കാർബോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കാർബൺ എന്ന പേര് ലഭിച്ചത്. കാട്ടുതീയിൽ നിന്നുണ്ടായ മരക്കരിയുടെയും കൽക്കരി കത്തിയുണ്ടായ പുകക്കരിയുടെയും രൂപത്തിൽ പുരാതനകാലം മുതൽ ലോഹനിർമ്മാണത്തിനും സംസ്കരണത്തിനും അതുപോലെ ഒലീവെണ്ണയുമായി ചേർത്ത് എഴുത്തുമഷിയുടെ നിർമ്മാണത്തിനും കാർബൺ ഉപയോഗിച്ചു വന്നിരുന്നു. പെൻസിൽ മുനയും വജ്രാഭരണവും തമ്മിലുള്ള ബന്ധം തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ. പെൻസിലിൻ്റെ മുന നിർമ്മിക്കുന്നത് ഗ്രാഫൈറ്റ് എന്ന പ്രകൃതിദത്ത പദാർത്ഥം ഉപയോഗിച്ചാണ്. വജ്രവും പ്രകൃതിദത്തം തന്നെ. കരിയിലും കൽക്കരിയിലും ഗ്രാഫൈറ്റിലും വജ്രത്തിലുമെല്ലാം അടങ്ങിയ മൂലകം കാർബൺ ആണ്. ഇതിൽ വജ്രവും ഗ്രാഫൈറ്റും കാർബണിൻ്റെ ക്രിസ്റ്റലീയ അപരരൂപങ്ങളാണ്. അലോട്രോപ്സ് എന്നാണ് ഇത്തരം പദാർത്ഥങ്ങളെ വിളിക്കുന്നത്. ഒരു മൂലകം തന്നെ വ്യത്യസ്ത രൂപത്തിൽ കണ്ടുവരുന്ന പ്രതിഭാസത്തെ അലോട്രോപ്പി എന്നും പറയുന്നു. അക്രിസ്റ്റലീയ രൂപങ്ങളായ അമോഫസ് കാർബണുകളാണ് കൽക്കരിയും മരക്കരിയും പഞ്ചസാരക്കരിയും എല്ലുകരിയുമെല്ലാം. ഇവയ്ക്ക് പ്രത്യേക ക്രിസ്റ്റൽ ഘടനയില്ല. സമീപകാലത്ത് കണ്ടെത്തിയ കാർബണിൻ്റെ നാനോ ക്രിസ്റ്റലീയ അപരരൂപങ്ങളാണ് ഗ്രാഫീൻ, ഫുള്ളറിൻ, കാർബൺ നാനോ ട്യൂബ്, കാർബൺ നാനോ ബഡ്, കാർബൺ നാനോ ഫോം തുടങ്ങിയവ. വിട്രിയസ് കാർബൺ എന്ന പേരിലറിയപ്പെടുന്ന അക്രിസ്റ്റലീയ അലോട്രോപ്പാണ് ഗ്ലാസി കാർബൺ. ഇലക്ട്രോളിസിസ് പ്രക്രിയയിൽ ഇലക്ട്രോഡായും ഉന്നത താപനില താങ്ങാൻ കഴിയുന്ന ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗ്ലാസി കാർബൺ ഉപയോഗിക്കുന്നു. കാർബൺ ആറ്റങ്ങൾ വ്യത്യസ്ത രീതിയിൽ വിന്യസിച്ച് രൂപം കൊള്ളുന്നവയാണ് ഇത്തരം അലോട്രോപ്പുകൾ. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധവും അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കാഠിന്യവുമുള്ള പദാർത്ഥമാണ് വജ്രം അഥവാ ഡയമണ്ട്. പ്രകൃതിയിൽ അപൂർവമായി വജ്ര നിക്ഷേപങ്ങൾ ഉണ്ട്. ഗ്രാഫൈറ്റിൽ നിന്ന് പ്രത്യേക പ്രക്രിയ വഴി വജ്രം കൃത്രിമമായും നിർമ്മിക്കാറുണ്ട്. ഇപ്രകാരം ലഭിക്കുന്ന വജ്രം മഞ്ഞ നിറമുള്ള ക്രിസ്റ്റലുകൾ ആയിരിക്കും. ആഭരണ നിർമ്മാണം, ഡ്രില്ലിംഗ്, കട്ടിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്ക് വജ്രം ഉപയോഗിച്ചു വരുന്നു. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപാന്തരമായ ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമായ ഏക അലോഹമാണ്. കാർബൺ ആറ്റങ്ങൾ ഷഡ്ഭുജാകൃതിയിൽ അതായത് ഹെക്സഗണൽ ആകൃതിയിൽ അടുക്കുകളായാണ് ഇതിൽ കാണപ്പെടുന്നത്. ഈ അടുക്കുകൾ തമ്മിലുള്ള ആകർഷണം വളരെ ദുർബലമായതിനാൽ ഒന്നിനു മുകളിൽ മറ്റൊന്ന് എന്നുള്ള നിലയിൽ എളുപ്പത്തിൽ തെന്നിമാറാൻ സാധിക്കുന്നു. തൊടുമ്പോൾ വഴുവഴുപ്പുള്ള സ്വഭാവവും ഇതിനുണ്ട്. അതിനാൽ ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങളിൽ ഉരച്ചിൽ അതായത് ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനുള്ള ലൂബ്രിക്കൻ്റായി ഗ്രാഫൈറ്റ് പ്രയോജനപ്പെടുന്നു. പെൻസിലിൻ്റെ മുന ഗ്രാഫൈറ്റും കളിമണ്ണും ചേർത്താണ് നിർമ്മിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന ലിത്തിയം അയൺ ബാറ്ററികളിലും ഡ്രൈ സെല്ലിലും പ്രധാന ഘടകമായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ആണവ വിഘടനം നിയന്ത്രിക്കുന്നതിനായി അതായത് മോഡറേറ്ററുകളായി ഗ്രാഫൈറ്റ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗ്രാഫൈറ്റിൻ്റെ ഒറ്റപ്പാളിയാണ് ഗ്രാഫീൻ എന്നറിയപ്പെടുന്ന മറ്റൊരു രൂപാന്തരം. ഒരു തേൻകൂട് ക്രിസ്റ്റൽ ജാലിക പോലെ തോന്നിപ്പിക്കുന്ന ഒരാറ്റം കനമുള്ള സമതല പാളിയാണ് ഗ്രാഫീൻ. ഉരുക്കിനേക്കാൾ 200 മടങ്ങ് ബലമുള്ള ഗ്രാഫീന് പക്ഷേ അതിൻ്റെ 1/6 മാത്രമേ ഭാരമുള്ളൂ. ലോകത്തിലെ ഏറ്റവും നേർത്തതും എന്നാൽ ഏറ്റവും ബലമുള്ളതുമായ നാനോ വസ്തുവാണിത്.

സുതാര്യവും മികച്ച വൈദ്യുത ചാലകവുമായ ഗ്രാഫീൻ വീട്ടുപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും അതുപോലെ തന്നെ ഗതാഗത രംഗത്തും മറ്റ് നൂതനങ്ങളായ ആധുനിക ഗവേഷണ മേഖലകളിലും ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാഫീനുമായി ബന്ധപ്പെട്ട മേഖലകളുടെ വിശാലമായ സാധ്യതകൾ കണക്കിലെടുത്ത് കേരളത്തിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീൻ എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ബക്ക്മിൻസ്റ്റർ ഫുള്ളറി കാർബൺ നാനോ ട്യൂബ്, കാർബൺ നാനോ ബെഡ് തുടങ്ങിയ ഫുള്ളറിൻ വിഭാഗത്തിൽ വരുന്ന കാർബൺ രൂപാന്തരങ്ങളാണ്. 60 കാർബൺ ആറ്റങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത ഫുള്ളറിനുകളുടെ കണ്ടെത്തൽ വരുംകാല ശാസ്ത്ര നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗോളാകൃതിയിലുള്ള ഫുള്ളറിനുകൾ ബക്കി ബോളുകൾ എന്നും സിലിണ്ടറാകൃതിയിലുള്ള ഫുള്ളറിനുകൾ ബക്കി ട്യൂബുകൾ എന്നും അറിയപ്പെടുന്നു. റിച്ചാർഡ് ബക്ക്മിൻസ്റ്റർ ഫുള്ളർ എന്ന പ്രശസ്ത ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത കുംഭഗോപുരങ്ങളോട് സദൃശമായതിനാലാണ് C60 ഫുള്ളറിന് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന പേര് ലഭിച്ചത്. മതിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ കാർബൺ പദാർത്ഥങ്ങൾക്ക് ജ്വലനം സംഭവിക്കുമ്പോഴാണ് ഫുള്ളറിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കാർബൺ നാനോ ട്യൂബുകൾ ഉയർന്ന താപചാലകതയും വൈദ്യുത ചാലകതയും ദൃഢത, കടുപ്പം, ബലം തുടങ്ങിയ യാന്ത്രിക ഗുണധർമ്മങ്ങളും പ്രദർശിപ്പിക്കുന്നു. ഇലക്ട്രോണിക്സ്, ഓപ്റ്റിക്സ്, എനർജി മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ ഫീൽഡ് തുടങ്ങിയ മേഖലകളിൽ കാർബൺ നാനോ ട്യൂബുകൾക്ക് നിരവധി ഉപയോഗങ്ങളുണ്ട്. ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളതിനാൽ ചാലകങ്ങളായും അർദ്ധചാലകങ്ങളായും ഉപയോഗിക്കാം. കൂടാതെ സുതാര്യവും വലിച്ചു നീട്ടുന്നതും വളയുന്നതുമായതിനാൽ ഡിസ്പ്ലേകൾ, ടച്ച് സ്ക്രീനുകൾ, ഫീൽഡ് എമിറ്ററുകൾ എന്നീ നിലകളിലെല്ലാം ഇവ ഉപയോഗപ്രദമാണ്. കാർബൺ നാനോഫോം എന്ന മറ്റൊരു ക്രിസ്റ്റലീയ അപരരൂപം ഫെറോ കാന്തികത എന്ന ഗുണധർമ്മം കാണിക്കുന്നു. ഇരുമ്പിനെ പോലെ തന്നെ ഇവ കാന്തങ്ങളാൽ ശക്തിയായി ആകർഷിക്കപ്പെടുന്നു. ചികിത്സാരംഗത്ത് രക്തധമനികളിലൂടെ നാനോഫോം കടത്തിവിട്ട് മേന്മയേറിയ MRI ചിത്രങ്ങൾ ലഭ്യമാക്കാം. ചുരുക്കത്തിൽ ഇലക്ട്രോണിക്സ് രംഗത്തും ചികിത്സാരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നവയാണ് ഇത്തരം കാർബൺ ക്രിസ്റ്റലീയ അപരരൂപങ്ങൾ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം താരതമ്യേന കുറക്കാൻ ഇന്ന് നാനോ ടെക്നോളജിക്ക് കഴിയുന്നത് ഇത്തരം പദാർത്ഥങ്ങളുടെ കണ്ടെത്തലുകളിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. കാർബണുമായി ബന്ധപ്പെട്ട ലോകം അതിവിശാലമാണെന്ന് നാം കണ്ടല്ലോ. മൂലകത്തിന്റെ സമൃദ്ധിയിൽ കാർബണിന് ഭൗമോപരിതലത്തിൽ 15 സ്ഥാനവും പ്രപഞ്ചത്തിൽ 4 സ്ഥാനവുമുണ്ട്. അന്തരീക്ഷവായുവിൽ 0.03% വ്യാപ്ത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതക രൂപത്തിൽ കാണപ്പെടുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, മാർബിൾ, ചോക്ക് എന്നിവയിൽ കാർബണേറ്റിന്റെ രൂപത്തിൽ കാർബൺ അടങ്ങിയിരിക്കുന്നു. അച്ചടിമഷിയിലും ചായങ്ങളിലും കറുത്ത നിറം കിട്ടാൻ ഉപയോഗിക്കുന്നത് കാർബൺ ബ്ലാക്ക് എന്ന പദാർത്ഥമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. -80°C ആണ് ഇതിന്റെ താപനില. ശീതീകാരിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജിലും എയർ കണ്ടീഷണറുകളിലും ഉപയോഗിക്കുന്ന മറ്റൊരു ശീതീകാരിയായ ഫ്രിയോൺ ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC എന്ന ചുരുക്കൽ പേരിൽ അറിയപ്പെടുന്നത് കാർബൺ അടങ്ങിയ സംയുക്തമാണ്. ലോഹങ്ങളുടെ വെൽഡിംഗ് പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഓക്സി അസറ്റിലിൻ ജ്വാല നിർമ്മിക്കാൻ കാൽസ്യം കാർബൈഡാണ് ഉപയോഗിക്കുന്നത്. ഇതും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാർബൺ സംയുക്തമാണ്. വ്യവസായ ലോകത്തിലെ അവിഭാജ്യ ഘടകമായ സ്റ്റീൽ അഥവാ ഉരുക്ക് ഇരുമ്പിൽ കാർബൺ ചേർത്തുണ്ടാക്കുന്ന അതിവിശേഷപ്പെട്ട ലോഹസങ്കരമാണ് അലോയ്. ഇതിൽ ചേർക്കുന്ന കാർബണിന്റെ അളവിൽ മാറ്റം വരുത്തി പലതരം ഗുണധർമ്മങ്ങളുള്ള കാർബൺ സ്റ്റീലുകൾ നിർമ്മിക്കാം. ഒരു ചൂടുകാലം കൂടി കടന്നുപോയിരിക്കുകയാണല്ലോ. ഉന്നത മർദ്ദം പ്രയോഗിച്ച് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചുണ്ടാക്കുന്ന സോഡാ വാട്ടറും മധുരീകരിച്ച കാർബണേറ്റഡ് ഡ്രിങ്ക്സും ചൂടുകാലത്ത് ഒഴിച്ചുകൂടാനാകാത്ത പാനീയങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ കാർബൺ സംയുക്തങ്ങളും അവയുടെ ഉപയോഗങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തവയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫോസിൽ ഇന്ധനങ്ങളായ മീഥെയ്ൻ, ക്രൂഡ് ഓയിൽ, ഗ്യാസോലിൻ, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ തുടങ്ങിയവയും റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടാറുമെല്ലാം കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങുന്ന സംയുക്തമാണ്. ഓർഗാനിക് രസതന്ത്രത്തിൽ ഹൈഡ്രോകാർബൺ എന്ന വിഭാഗത്തിൽ വരുന്ന പദാർത്ഥങ്ങളാണിവ. പോളിത്തീൻ, PVC, നൈലോൺ പോലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം കാർബൺ

0: ഇതിൻ്റെ പോളിമറുകളാണ്. സസ്യോൽപ്പന്നങ്ങളായ പരുത്തി, ലിനൻ തുടങ്ങിയ തുണിനാരുകളും മരത്തടിയും കാർബണിൻ്റെ പ്രകൃതിജന്യമായ പോളിമറുകളാണ്. കാർബണിൻ്റെ പ്രകൃതിജന്യമായ പോളിമറായ സെല്ലുലോസ് ആണ്. കമ്പിളിനാരും പട്ടുനൂലും ജന്തുജന്യ കാർബൺ പോളിമറുകളാണ്. മോണോമറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ തന്മാത്രകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായ മൂലകം കാർബൺ ആണ്. ശരീരത്തിലെ അമിനോ ആസിഡുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പ്, ഹോർമോണുകൾ എന്നിവയൊക്കെ കാർബൺ സംയുക്തങ്ങളാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് വഴി നിർമ്മിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ജീവൻ്റെ അടിസ്ഥാന ഭക്ഷ്യ ഉറവിടം. അന്നജം, ഗ്ലൂക്കോസ്, പഞ്ചസാര തുടങ്ങിയവ കാർബോഹൈഡ്രേറ്റുകളാണ്. ആൽക്കഹോളുകൾ, ആൽഡിഹൈഡുകൾ, അമീനുകൾ, ഓർഗാനിക് ആസിഡുകൾ, എസ്റ്ററുകൾ, കൊഴുപ്പുകൾ തുടങ്ങി അതിവിശാലമായ ലോകം കാർബണിൻ്റേതായിട്ടുണ്ട്. അതായത് ജൈവമണ്ഡലത്തിലെ എല്ലാ സുപ്രധാന പദാർത്ഥങ്ങളുടെയും മുഖ്യ ഘടകം കാർബൺ ആണെന്ന് നമുക്ക് കാണാം. രസതന്ത്രപരമായി കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6. ഇതൊരു അലോഹ മൂലകമാണ്. ഒന്നിനോടൊന്ന് ഘടിപ്പിച്ചുകൊണ്ട് ദൈർഘ്യമേറിയ ശൃംഖലാഘടന ഉണ്ടാക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ സവിശേഷത കാറ്റിനേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2 മുതൽ 70 കാർബൺ ആറ്റങ്ങൾ ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന സംയുക്തങ്ങൾ ലഭ്യമാണ്. പോളിമറുകളുടെ കാർബൺ ശൃംഖല ഇതിലും വലുതാണ്. ശൃംഖല രൂപീകരണത്തിൽ കാർബണിനെ കടത്തിവെട്ടുന്ന മറ്റ് മൂലകങ്ങൾ ഇല്ല തന്നെ. ചെയിൻ രൂപത്തിലും വലയരൂപത്തിലും ശാഖകളായും ശൃംഖലാഘടനകൾ രൂപീകരിക്കാൻ കാർബണിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് മൂലകലോകത്തിലെ മാന്ത്രികനായി വിരാജിക്കാൻ കാർബണിന് കഴിയുന്നത്. കാർബൺ വില്ലനായി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ട്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്. വാഹനങ്ങളുടെ പുകയിലും മറ്റും ഇതടങ്ങിയിരിക്കുന്നു. അമിതമായി ഇത് ശ്വസിക്കാൻ ഇടയായാൽ മരണം വരെ സംഭവിക്കാം. മണവും രുചിയും എന്തെന്നറിയുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുന്നുവെന്ന് പറയപ്പെടുന്ന സയനൈഡ് കാർബൺ അടങ്ങിയ മറ്റൊരു വിഷവസ്തുവാണ്. 1984 ലോകത്തെ തന്നെ നടുക്കിയ ഭോപ്പാൽ വിഷവാതക ദുരന്തം ഓർമ്മയുണ്ടാകുമല്ലോ. അതിലെ വില്ലൻ മിക് എന്ന പേരിൽ അറിയപ്പെടുന്ന മീഥൈൽ കാർബലമീൻ എന്ന കാർബൺ അടങ്ങിയ പദാർത്ഥമാണ്. അന്തരീക്ഷം, ഭൂമി, സമുദ്രം, ജീവജാലങ്ങൾ എന്നിവയ്ക്കിടയിൽ കാർബൺ നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രകൃതിദത്ത പ്രക്രിയയാണ് കാർബൺ ചക്രം അഥവാ കാർബൺ സൈക്കിൾ. ജീവന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ താപനില നിയന്ത്രിക്കാനും ഈ ചക്രം അത്യന്താപേക്ഷിതമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ അമിതമായി കത്തിക്കുന്നത് മൂലവും മറ്റ് വ്യാവസായിക പ്രവർത്തനങ്ങളിലൂടെയും അന്തരീക്ഷത്തിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ മറ്റ് ഹരിതഗൃഹ വാതകങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആഗോളതാപനം എന്ന ഈ പ്രതിഭാസം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന പാരിസ്ഥിതിക വിഷയമാണ്. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബണിൻ്റെ അളവും അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാർബണിൻ്റെ അളവും തുല്യമാകുന്ന അവസ്ഥയാണ് കാർബൺ നെറ്റ് സീറോ അഥവാ കാർബൺ ന്യൂട്രൽ. ആഗോള താപവർദ്ധനവ് 1.5 ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഇത്. ഇന്നത്തെ നിരക്കിലുള്ള ആഗോളതാപനം തുടരുകയാണെങ്കിൽ 2100 താപനിലയിൽ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. താപനിലയിലുള്ള ഈ നിരക്കിൻ്റെ വർധനവാണ് നാം ഇന്നനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഉഷ്ണതരംഗങ്ങൾ, പ്രളയം, കൊടുങ്കാറ്റ്, ധ്രുവങ്ങളിലെ മഞ്ഞുരുകൾ, സമുദ്രനിരപ്പ് ഉയരൽ തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാന സൂചകങ്ങളാണ്. ഒരു വ്യക്തി, പ്രവർത്തനം, വസ്തു, സമൂഹം, രാജ്യം അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മനുഷ്യ ഇടപെടൽ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക വ്യതിയാനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംജ്ഞയാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗവും പുനഃചംക്രമണവും പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നത് ജ്വലന മലിനീകരണ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകമാകും. വികസനോന്മുഖമായ കാർബൺ ന്യൂട്രൽ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള സാധ്യതകൾ പിന്നെയുമുണ്ട്. വൈദ്യുത മേഖലയിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെയും ഹൈഡ്രജന്റെയും ഉപയോഗം, അതുപോലെ ബയോമാസിൽ നിന്നുള്ള ഇന്ധനം തുടങ്ങി ശുദ്ധ ഊർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് ന്യൂട്രൽ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും. അതുപോലെ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടും 2050 നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ആഗോള രാജ്യങ്ങൾ. നിത്യജീവിതത്തിൽ കാർബൺ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നുവെന്നത് ഈ ലഘു വർത്തമാനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നന്ദി.
1: കാർബണിന്റെ ലോകം ഇതുവരെ സംസാരിച്ചത് പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ എം കെ രമേഷ് കുമാർ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ഉഷ വിനീത്.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാട്ടി ഗാനം, ചിത്രം ആധാരം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ ശ്രീജിത വി, കാർത്തിക് കെ പി, ദേവയുക്ത, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്. പൂന്താനത്തിന്റെ പൂത്തട്ട് എന്ന പി കുഞ്ഞിരാമൻ നായരുടെ കവിത. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും അനവദ്യമായ പ്രകൃതി ലാവണ്യവും പി കവിതകളുടെ മൌലിക ഭാവങ്ങളാണ്. മലയാളത്തിന്റെ ഭക്തകവിയായ പൂന്താനത്തെ വാഴ്ത്തുകയാണ് പൂന്താനത്തിന്റെ പൂത്തട്ട് എന്ന ഈ കവിതയിൽ. സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ വെച്ച് ഭക്തകവി സ്ഥാനം നൽകി പിയേയും ആദരിച്ചിരുന്നു. തന്റെ സ്ഥാനവും തന്റെ കവിതകളും അങ്ങയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന ധ്വനി കൂടി കവിത പറയുന്നു. ശ്രീജിതയാണ് ആലപിക്കുന്നത്.
1: കാനന കേകി കുപ്പുമി പൊന്തള

0: ഇല്ല പൂന്താന വിപ്രന്റെ ഭാണ്ഡത്തിൽ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ക ആണ്. ചങ്ങമ്പുഴയുടെ കണ്ണുനീർ എന്ന കവിതയിലെ ഭാഗം. കരച്ചിലും വിഷാദാത്മകതയും ചങ്ങമ്പുഴ കവിതകളുടെ മുഖമുദ്രകളായിരുന്നു. പ്രേമത്തിന്റെ വിഭിന്ന ഭാവങ്ങളെ മനോഹാരിതയോടെ വരച്ചു കാട്ടിയ കവി അതിന്റെ വേദനയും പീഡനവും ആവിഷ്കരിച്ചു. ദുസ്സഹമായ പ്രണയയാതനയിൽ കണ്ണീരൊഴുക്കുന്ന കവിയെ ഈ വരികളിൽ കാണാം. ചൊല്ലുന്നത് കാർത്തിക്.
2: കരയാനൊരു തുള്ളി കണ്ണുനീരിനിയില്ല.

കാണ് അക്ഷരം സ്വന്തമായി വലവിരിച്ച് ഇരപിടിക്കുന്ന ചിലന്തികൾ കൊച്ചുപുഴുക്കളെയും പാറ്റിയെയും ഈച്ചയെയുമൊക്കെ ഇരയാക്കുമ്പോൾ മനുഷ്യകുലത്തിന് എത്ര വലിയ സഹായമാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഉഴവ ശ്രീധരൻ നായരുടെ ആദർശ സത്തകളിൽ നിന്നെടുത്ത വരികൾ ചൊല്ലുന്നത് ദേവയുക്ത.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഊ ആണ്. മലയാള കവിതകളുടെ കൂട്ടത്തിൽ താരാട്ടുപാട്ടുകൾ ഏറെയുണ്ട്. ഇതാ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ഒരു താരാട്ടുപാട്ട്. കവിതയുടെ പേര് ഉറങ്ങുക. ദേവനന്ദയാണ് ചൊല്ലുന്നത്.

കാണ് അക്ഷരം. കവി ഇടപ്പള്ളി രാഘവൻ പിള്ള പ്രണയം കൊണ്ട് കവിത സൃഷ്ടിച്ചു. പ്രണയത്തിൽ ജീവിച്ചു, പ്രണയത്തിനു വേണ്ടി മരിച്ചു. കവിയുടെ കാമുകൻ എന്ന കവിതയിലെ കാമുകനും കാമുകിയും തമ്മിലുള്ള സ്നേഹസല്ലാപമാണ് ഈ വരികൾ. തേജസ്വിനി ചൊല്ലുന്നു.

മാ ആണ് അക്ഷരം. ബൈലോപ്പിള്ളയുടെ ഗന്ധർവ ബാലന്മാർ എന്ന കവിതയിലെ വരികൾ. മലയാള കാവ്യലോകത്തെ ഗന്ധർവ ബാലന്മാരായ വയലാറും പി ഭാസ്കരനുമാണ് ഈ കവിതയിൽ പരാമർശിക്കപ്പെടുന്നത്. മലയാറ്റൂർ മലയുടെ പാദത്തെ ചുംബിച്ചുകൊണ്ട് കടന്നുപോകുന്ന പെരിയാറിനെക്കുറിച്ചും മലയെ തൊട്ടുകൊണ്ട് കയറിപ്പോകുന്ന മേഘങ്ങളെക്കുറിച്ചും ഒട്ടേറെ പാട്ടുകളും മനോഹര ചിത്രങ്ങളും നമുക്ക് സമ്മാനിച്ച ഗന്ധർവ ഗായകരാണിവർ. സരസ്വതി ദേവിയുടെ കയ്യിലെ പഞ്ചവർണ പക്ഷികളെപ്പോലെ ചൈതന്യമേറിയ കവിതകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗന്ധർവ കവികളിൽ ഒരാളായ വയലാറിന്റെ മരണത്തിൽ കേരള മാതാവ് ഹൃദയം നൊന്ത് വിലപിക്കുന്നു. ശ്രീജിതയാണ് ആലപിക്കുന്നത്.

ായ് കെട്ടെടുക്കും മേഘങ്ങളും, എന്തു പാട്ടുകൾ എന്തു ചിത്രങ്ങൾ, അനുഭൂതി സുന്ദരം മൊഴിമാതിൻ പഞ്ചവർണ്ണ പക്ഷികൾ.

0: നമ്മ കാണുകിൽ നമ്മൾ.
1: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ്. ഒ എൻ വി കുറുപ്പിന്റെ ഏകലവ്യൻ എന്ന കവിതയിലെ 8 വരികളിലേക്ക്. ഗുരുവായ ദ്രോണാചാര്യരുടെ ആജ്ഞയനുസരിച്ച് തന്റെ വലത് കൈയിലെ പെരുവിരിൽ സസന്തോഷം മുറിച്ച് ഗുരുദക്ഷിണയായി നൽകിയ ഏകലവ്യന്റെ കഥ പ്രമേയമാക്കിയതാണ് ഈ കവിത. കാർത്തിക് ചൊല്ലുന്നു.
0: അറിയുകൻ സത്യം ഗുരുവിനിന്ദനമരുതെന്ന സത്യമറിയുന്നോനിവൻ

0: സത്യമിവനെന്നോർത്താലും ഇവനീ കാടിൻ്റെ തനയൻ ആരുമേ വഴിയൊരുക്കാതെ നടന്നു ശീലിച്ചോൻ.
1: അക്ഷരം വരുന്നത് പാ പി കുഞ്ഞിരാമൻ നായരുടെ തപോവനം എന്ന കവിതയിലെ വരികളാണിത്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. കുറ്റിപ്പുറം കേശവൻ നായരുടെ അതിപ്രശസ്തമായ വരികളുടെ ചുവട് പിടിച്ച് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ വരികളാണിവ. വയൽ, കൃഷി, കൃഷിക്കാർ, ഇവയെല്ലാം കവിയുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളായി നിലകൊള്ളുന്നു. ചൊല്ലുന്നത് ദേവയുക്താ.

കാണ് അക്ഷരം പി കുഞ്ഞിരാമൻ നായരുടെ തന്നെ ആകാശം കൈമോശം വന്നപ്പോൾ എന്ന കവിതയിലെ ഭാഗം. കുന്നിൻ ചെരുവിലെ കുളിർ കോരുന്ന നാട്ടിൻപുറത്ത് പാറിപ്പറന്ന് നടന്ന പച്ചക്കിളി. ഒരു ദിവസം ആ പച്ചക്കിളിയെ ഒരു കുറവൻ മുള്ളുവല കമ്പിക്കൂട്ടിലാക്കി വിൽപ്പന വസ്തുവാക്കുന്നു. കിളി തിരിച്ചറിയുകയാണ് തനിക്കിനി മോചനമില്ലെന്ന്, തന്നിലെ പാട്ടുകാരൻ ഇനിയില്ലെന്ന്. കൂട്ടിലകപ്പെട്ട കിളിയുടെ ദയനീയ ചിത്രം വരച്ചുകാട്ടുന്ന വരികൾ ദേവനന്ദയാണ് ചൊല്ലുന്നത്.

വാ ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത്. മുരുകൻ കാട്ടാക്കടയുടെ ചെറുത് എന്ന കവിത. കണ്ണട, രേണുക, ബാഗ്ദാദ് തുടങ്ങിയ കവിതകളിലൂടെ മലയാള കവിതാസ്വാദകരുടെ മനം കവർന്ന കവിയാണ് മുരുകൻ കാട്ടാക്കട. സമത്വത്തിലധിഷ്ഠിതമായ ഒരു സമൂഹമായിരിക്കണം നമ്മുടേത്

0: ആശാവഹമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ പല കവിതകളിലൂടെയും വിളംബരം ചെയ്യുന്നുണ്ട്. ചെറുത് എന്ന ഈ കവിതയിൽ ഈ ലോകത്ത് ചെറുതും വലുതും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന ഒരു അന്വേഷണമാണ് കവി നടത്തുന്നത്.
1: വലുതൊക്കെ വലുതാകുന്നറിയുന്നുണ്ടേ

0: ചുമോന്തി ചെറുതിൻ്റെ വേരും ദാഹം കുടിച്ചുറങ്ങി. വലുതങ്ങനെ വേർ തിന്നു വലുതാകുന്നു, ചെറുതങ്ങനെ നിഴൽ തിന്നു ചെറുതാകുന്നു.
1: ഇവിടെ അക്ഷരം വരുന്നത് വാ ആണ്. വൈലോപ്പിള്ളിയുടെ കുറുക്കൻ എന്ന കവിതയിലെ വരികളാണിത്. ചൊല്ലുന്നത് ശ്രീജിത. മൃഗശാല സന്ദർശനത്തിനിടെ ഒരു കുറുക്കനെ നിരീക്ഷിക്കുന്ന കവി വൈലോപ്പിള്ളി മനുഷ്യർക്കിടയിലെ കുറുക്കന്മാരെ കുറിച്ച് ഓർക്കുന്നു. അതിസാമർഥ്യവും രസികത്തരവുമുള്ള സംഭാഷണങ്ങളുമായി, കള്ളക്കണ്ണുകളുമായി ആർക്കും പിടിതരാതെ കടന്നുപോകുന്ന ചിലർ. എളുപ്പമാർഗത്തിലൂടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനത്തിന്റെ മുഖംമൂടിയണിഞ്ഞ് മെച്ചപ്പെട്ട ഭക്ഷണവും കഴിച്ച് സുഖജീവിതം നയിക്കുന്ന മനുഷ്യക്കുറുക്കന്മാർ. കവിയുടെ പരിഹാസം വരികളിൽ നിറഞ്ഞു നിൽക്കുന്നു.
2: വാലു പോയിട്ടില്ലല്ലോ മൂപ്പരെ, ശരി ചിറകേലുമൊരസ്ത്രം പോലെ ദേഹവുമെല്ലായ്പ്പോഴും

0: അതെ, കുക്കുടമാംസം തിന്നാം കുറച്ചുകാലം സുഖം.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യാക്ഷരം ക. പി കുഞ്ഞിരാമൻ നായരുടെ കളിമണ്ണിൽ നിന്ന് ഒരു കന്യക എന്ന കവിതയിലെ വരികൾ. തിരുനാവായ മണൽപ്പുറത്ത് കവി കളിമൺ പാത്ര നിർമ്മാണച്ചൂള കാണാനിടയായപ്പോൾ പ്രകൃതിയുടെ ഉപാസകനായ കവി കാലമാകുന്ന കുലാലൻ അഥവാ കുശവൻ ചൂളയിൽ വാർത്തെടുക്കുന്ന കളിമൺ പാത്രങ്ങളാണ് പ്രകൃതിയും അതിലെ പ്രതിഭാസങ്ങളും സകല ചരാചരങ്ങളും എന്ന് ഭാവനയിൽ കാണുകയാണ്. കാർത്തിക് ചൊല്ലുന്നു.

0: மாலை மயிலாஞ்சிகள் சார்த்தி.
1: വാണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് കുട്ടമത്തിന്റെ അത്ഭുത വസ്ത്രം എന്ന കവിതയിലെ എട്ടു വരികളിലേക്ക്. കൌരവസഭയിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിനായി ദുര്യോധനൻ നിയോഗിച്ചത് ദുശാസനെയാണ്. അപമാനിതയായ പാഞ്ചാലി കൃഷ്ണനെ വിളിച്ചു കരഞ്ഞപ്പോൾ ദുശാസനൻ ദ്രൗപദിയെ ഇങ്ങനെ പരിഹസിക്കുന്നു. കവിത ചൊല്ലുന്നത് ദേവയുക്ത.

അക്ഷരം ത. ടി കുഞ്ഞിരാമൻ നായരുടെ അമ്പലമൊട്ടിന്റെ പാട്ട് എന്ന കവിതയിലെ എട്ട് വരികൾ. കവി തിരുവനന്തപുരം ആകാശവാണിയിൽ ജോലി നോക്കവെയാണ് അദ്ദേഹത്തിന്റെ അമ്മ മരിക്കുന്നത്. മൂത്ത മകൻ പിയെ കാണാൻ കാത്തുകാത്തു കിടന്ന് അവസാനം കണ്ണിൽ കണ്ണീരുമായിരുന്നു ആ അമ്മയുടെ മരണം. ഒടുവിൽ കവി എത്തിയപ്പോൾ കനലെരിയെന്ന ചുടുചാരം മാത്രമായിരുന്നു കാണാൻ സാധിച്ചത്. അമ്മയുടെ ശവദാഹത്തിന് പോലും എത്തിച്ചേരാൻ സാധിക്കാത്തതിന്റെ തീവ്രവേദനയിൽ കവി കുറിച്ചിട്ട വരികളിലേക്ക്. ആലപിക്കുന്നത് ദേവനന്ദ.

0: ജാണ് അക്ഷരം. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. മെച്ചപ്പെട്ട സൗകര്യങ്ങളും ആന്തരിക മാറ്റങ്ങളും നാം ആഗ്രഹിക്കുന്നു. ഇന്നലെ കണ്ട ലോകമല്ല ഇന്ന്, ഇന്നത്തെ ലോകമാവില്ല നാളെ. നിത്യവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകം പുരോഗതി കൈവരിക്കുമ്പോൾ നമ്മൾ അറിവും ആത്മവിശ്വാസവും ഉള്ളവരായി തീരുന്നു. ചങ്ങമ്പുഴ കവിതയിലെ 8 വരികളിലേക്ക്.
1: ജോലി

ഇന്നലെ കണ്ടതല്ലിന്നു ലോകം, ഇന്നത്തെ ലോകമതല്ല നാളെ. നിത്യം ചലനം.

0: വിശേഷം.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം നാണ് ആയിരം ആയിരം സംവത്സരങ്ങളായി പല കൊടുങ്കാറ്റുകൾക്കിടയിലും സ്വന്തം ആദർശ ദീപം, സംസ്കാരദീപം, ചാരിത്രദീപം എന്നിവ കെടാതെ കാത്ത ഭാരതം. പാവനമായ ഒരു ചരിത്രരക്ഷാ സമരചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരചരിത്രം. ആ രത്നദീപം പൊലിയാത്ത കാലം വരെ ഇന്ത്യ ജീവിക്കും. ശ്രീജിത ചൊല്ലുന്നു.

അക്ഷരം താ ആണ്. അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ 8 വരികളിലേക്ക്. രാവണനെ കണ്ട് ധർമ്മോപദേശം നടത്താനായി രാവണസന്നിധിയിലെത്തിയ ഹനുമാനെ രാക്ഷസന്മാർ പിടിച്ച് നീണ്ട കയറുകൾ കൊണ്ട് വരിഞ്ഞുകെട്ടി അതിനുശേഷം വായിൽ തുണി ചുറ്റിക്കെട്ടാൻ തുടങ്ങി. ചുറ്റുംതോറും വാൽ വലുതായി വന്നു. തുണികൾ ധാരാളം കൊണ്ടുവന്നിട്ടും തികഞ്ഞില്ല. ഒടുവിൽ തുണി ചുറ്റുന്നത് മതിയാക്കി പുതിയ തുണിയിൽ എണ്ണയൊഴിച്ച് തീ കൊടുത്തു. അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ ഈ ഭാഗം ചൊല്ലുന്നത് കാർത്തിക്കാണ്.

ബ ആണ് അക്ഷരം. വീണ്ടും അധ്യാത്മരാമായണത്തിലെ ഭാഗം. ശ്രീരാമന് ശൈവചാപം കാണാൻ ആഗ്രഹമുണ്ടെന്ന് വിശ്വാമിത്രൻ അറിയിച്ച ഉടൻ ജനകൻ മന്ത്രിപ്രവരനോട് വില്ല് കുലയ്ക്കാൻ കൽപ്പിച്ചു. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ എന്ന രാജകുമാരന്റെ സംശയത്തിന് ആകുന്നത് ചെയ്താലും മടിക്കണ്ട എന്ന മറുപടി നൽകുന്നു വിശ്വാമിത്രൻ. അങ്ങനെ ശ്രീരാമൻ നിഷ്പ്രയാസം വില്ലെടുത്തു കുലയ്ക്കുന്നു. അധ്യാത്മരാമായണത്തിലെ ഈ ഭാഗം ചൊല്ലുന്നത് ദേവയുക്തമാണ്.

ഇവിടെ അക്ഷരം വരുന്നത് മാ ആണ്. ജി ശങ്കരക്കുറുപ്പിന്റെ മഴവില്ല് എന്ന കവിതയിലെ ഭാഗം. എത്ര കണ്ടാലും മടുക്കാത്ത മനോഹരമായ ആകാശ കാഴ്ചയാണ് മഴവില്ല്. മഴവില്ലിന്റെ മനോഹാരിതയിൽ മയങ്ങുന്ന കവിഹൃദയമാണ് ഈ കവിതയിൽ. ഹൃദയത്തിന് ആനന്ദം പകരുന്ന മഴവില്ല് മാനത്തു നിന്നും ആയരുതേ എന്ന് കവി ആഗ്രഹിക്കുന്നു. ദേവനന്ദയാണ് ചൊല്ലുന്നത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ് സുഗതകുമാരിയുടെ മുത്തുച്ചിപ്പി എന്ന കവിതയിലെ ഭാഗം. കടലിനടിയിൽ പവിഴപ്പുറ്റുകളിലും പാറക്കെട്ടുകൾക്കിടയിലും കണ്ടുവരുന്ന ചിപ്പികളിൽ നിന്നാണ് നവരത്നങ്ങളിലൊന്നായ മുത്ത് ഉണ്ടാകുന്നത്. മുത്തുച്ചിപ്പിയുടെ ആത്മകഥമാണ് ഈ വരികളിൽ തേജസ്വിനിയാണ് ചൊല്ലുന്നത്.
1: അരികിൽ ചോരനരമ്പുകൾ പിണയും ചെറിയ മിനു തൊരു തോടും മഞ്ഞിൻ നിറവും കരളിൽ കൊച്ചൊരു മാംസത്തരിയും മാത്രം അതാണെൻ രൂപം.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ ശ്രീജിത വി, കാർത്തിക് കെ പി, ദേവയുക്ത, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്. തയ്യാറാക്കിയത് എം ബി നാണി ടീച്ചർ. വിവരണം നിർവഹണം ജീജ ശ്രീജിത്ത്.

0: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം.
1: പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
0: പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.

0: കേൾക്കാം നാളെ രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ചമ്പക്കുളം തച്ചൻ, പാടിയത് യേശുദാസ്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ചമ്പക്കുളം തച്ചൻ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ്എഫ്ഐയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കെഎസ്യു ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് എസ്എഫ്ഐ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ എൻ ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ. ചൈനയിലും ബാഗ്ഡോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
2: ടീച്ചർ, ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
3: ഞാൻ പ്രീ കെജി മുതലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
2: കുട്ടികളുടെ പഠനത്തിലെ ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
3: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
2: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
3: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
2: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
3: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താണെന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. അതിലെ വൺസ്, ടെൻസ് എന്നായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ്, പിന്നെ ടെൻസ്. 1 to 9 ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 9 ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവരെ ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
2: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
3: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
3: ശരിക്കും അത് സഹായിക്കുന്ന അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
2: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം

0: മതിയെന്നാണോ? എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
1: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മള് KG മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ PSC പോലുള്ള എക്സാം സ്പീഡിലേതാണ്, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
0: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികള്, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ല ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
0: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
1: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്.
0: അബാക്കസ് ട്രെയിനറായിട്ട് താങ്കള് എത്ര വർഷമായി? ഈ ഒരു ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരുടെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
0: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാം.
1: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്കുകാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പൊ നാഷണൽ ലെവൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ ഞാൻ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
0: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിൾ ആയിട്ട് ബീറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ളൊരു സിസ്റ്റം കൂടിയായിട്ടാണ്.
0: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
1: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരെ ആ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ ഓരോ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
0: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം. കാരണം ഇത്രയും സ്പീഡില്, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിലെത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായും.
0: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
1: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
0: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
1: നമ്മളെങ്ങനെയാണെന്ന് സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു
0: ഗുണം. ഓക്കെ. ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതിലെ പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
1: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അബാക്കസ് ക്ലാസ് 1 മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവനെ മുന്നോട്ട് കൊണ്ടുവരണം. പേരന്റ്സ് അതിനെ നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവുള്ളൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരന്റ്സും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവനെ മുന്നിലേക്ക് കൊണ്ടുവരണം.
0: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
1: അബാക്കസ് ഇപ്പൊ പറയാം, ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണം തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനും

0: ിനെയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്ന് കൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരിത്.
1: ടീച്ചർ, ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
0: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനം കൊടുക്കുന്നതും. അതിലവര് നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളും, എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോഴും നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
1: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ, ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ പേരൻസും പറയണത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരൻസും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും കാര്യങ്ങളാണ് തോന്നുന്നത്.
1: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
0: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റൽ കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
1: ഓക്കെ, ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
0: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
1: മാനസിക നിലയിലേക്ക്
0: അവരെത്തുന്നുണ്ടല്ലോ.
1: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
0: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
1: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പോ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
0: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ്
1: ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാ?
0: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
1: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
0: സെയിം ഇത് തന്നെയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പേരന്റ്സ് ഒപ്പിരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത് എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കണല്ലോ, എന്താണ് ടൂള്, എന്താണ് ബീഡ്സ്, അതിലെ വൺസ് ഏതാ, ടെൻസ് ഏതാന്നൊക്കെ. അപ്പൊ നമ്മളത് പേരന്റ്സിന് പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത്, ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട്, അവരെ പേരന്റ്സ് അവരൊപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടി ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
1: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
0: നമുക്കൊരു ബാച്ചിൽ 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
1: ചിലപ്പോ കുറച്ച് കുട്ടികളായിരിക്കും. മാക്സിമം നമുക്ക് 100 കുട്ടികൾ
0: ഉണ്ടായി.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം.
1: പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
0: പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.

1961 മലയാള ചലച്ചിത്ര ഗാനരംഗത്തിന്റെ വിശേഷങ്ങളുമായി ഈ പരമ്പര തുടരുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണചിത്രമായ കണ്ടം വെച്ച കൂട്ടിന്റെ ഗാനവർത്തമാനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

1961 ഫെബ്രുവരി 24 തീയതി റിലീസായ ഈ സിനിമ ഇതേ പേരിൽ അരങ്ങുകൾ കീഴടക്കിയ മുസ്ലിം സാമൂഹ്യ നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. മലബാർ മുസ്ലിം സാംസ്കാരിക സ്വത്വം പ്രതിഫലിക്കുന്ന ഗാനങ്ങളാണ് നാടകത്തിലും സിനിമയിലും ഏറെയും

ചിത്രത്തിലെ ശേഷിക്കുന്ന ഗാനങ്ങളിലേക്ക് ഇനി. ചിത്രത്തിൽ നിന്ന് ഒരു കോമഡി ഗാനം. ഗാനം ആലപിക്കുന്നത് മെഹബൂബും പി ലീലയും. ഗാനസാഹിത്യത്തിൽ മലബാർ മാപ്പിള മലയാളത്തിന്റെ ഹൃദ്യതയും നാടൻ പ്രേമത്തിന്റെ നിഷ്കളങ്കതയും പ്രകടം. ഗാന സംവിധാനത്തിൽ മലബാർ മാപ്പിള ഗാനശൈലീ ഭേദങ്ങളുടെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളും കാണാം.

ചിത്രത്തിൽ നിന്ന് പി ലീല പാടുന്ന ഒരു സോളോ ഗാനം. കടന്നുപോകുന്ന തെമ്മാടിക്കാറ്റിനോട് മാരന്റെ വർത്തമാനങ്ങൾ പറയുകയും സ്വന്തം വർത്തമാനങ്ങൾ മാരനോട് പറയാൻ തെമ്മാടിക്കാറ്റിനെ ചട്ടം കെട്ടുകയും ചെയ്യുന്ന നായിക. ഊഞ്ഞാലാടിയും പുഴക്കരയിൽ നൃത്തം ചെയ്തും ആട്ടിൻകുട്ടിയെ താലോലിച്ചും അംബിക ഈ ഗാനരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സവിശേഷതകൾ ഏറെയില്ലാത്ത ഒരു ഗാനം. പാറകൾ നിറഞ്ഞു നിൽക്കുന്ന സമനിരപ്പല്ലാത്ത പുഴക്കരയിൽ നൃത്തം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞീവിയുടെ ക്ലേശം കൃത്രിമ പുഞ്ചിരിക്കും മേക്കപ്പിനും മറച്ചുവെക്കാനാവുന്നില്ല.

0: 1961 എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് മുഴുനീള വർണ്ണ സിനിമകളുടെ കാലഘട്ടം ഈ വർഷം മുതൽ ആരംഭിക്കുന്നു എന്നതുകൊണ്ടാണ്. ആദ്യ വർണ്ണ സിനിമയായ കണ്ടം വെച്ചുകൂട്ട് ഈ വർഷമാണല്ലോ സംഭവിക്കുന്നത്. മറ്റൊരു വർണ്ണ സിനിമ കൂടി ഇതേ വർഷം പുറത്തിറങ്ങുന്നുണ്ട്. കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോവിൽ വെച്ചു ചിത്രീകരിക്കുകയും പക്ഷിരാജ സ്റ്റുഡിയോയുടെ സാരഥി ശ്രീരാമുലു നായിഡു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന കളർ സിനിമ റിലീസാകുന്നതും 1961 തന്നെ. ശാസ്ത ഫിലിംസിന്റെ ബാനറിലാണ് ഈ ചിത്രം റിലീസാകുന്നതെങ്കിലും ഇത് ഒരു പക്ഷിരാജ പ്രൊഡക്ഷൻസ് ചിത്രമാണ്. തമിഴിൽ മത്സരബുദ്ധിയോടെ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന സേലം മോഡേൺ തിയേറ്റേഴ്സിന്റെ വകയായും കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോവിന്റെ വകയായും ഓരോ വർണ്ണ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് കൈവന്ന വർഷമാണ് 1961. ചിത്രത്തിൽ നിന്ന് അടുത്ത ഗാനം.
1: സർവശക്തനേ ശരണം തേടുക മനം.

0: എത്തും.
1: സിംഗപ്പൂരിൽ നിന്ന് കുഞ്ഞീവിയുടെ നിക്കാഹിനുള്ള സ്ത്രീധനവുമായി കപ്പലിൽ പുറപ്പെട്ട ബാപ്പ യാത്രാമധ്യേ മരണമടഞ്ഞതായി കമ്പി കിട്ടുന്നു. മരണവാർത്തയിൽ ദുഃഖാകുലമായ ആ കുടുംബത്തിന്റെ ദൃശ്യങ്ങൾക്ക് പശ്ചാത്തലമായി മുഴങ്ങുന്ന ഗാനം. അശരീരി ഗായകനായി പേരുകേട്ട പി ബി ശ്രീനിവാസാണ് ഗായകൻ.
2: ഇവിടെ മദ്രാസിലെ ചെന്നൈ, ഇപ്പോൾ ചെന്നൈ, ഇവിടെ ഓൾഡ് വുഡ്ലാൻഡ്സ് എന്ന ഹോട്ടലുണ്ട്.
1: സംഗീത സംവിധായകൻ എം എസ് ബാബുരാജുമായുള്ള തന്റെ സൗഹൃദം ഓർത്തെടുക്കുന്നു പി ബി ശ്രീനിവാസ്.
2: അവിടെ ഈ ടെറസ് ഇദ്ദേഹം ഇരുന്നു, ഒരു ട്യൂൺ കമ്പോസ് ചെയ്ത് ഞാൻ പോയി വിഷ് ചെയ്ത് കേട്ടു ഒരു പാട്ട് പാടണമെന്ന്. അദ്ദേഹം എന്ത് ചെയ്ത് ഈ ഹാർമോണിയം വച്ചിട്ട് ഈ ആദ്യത്തെ നോട്ടിലിരുന്ന് ഉച്ച സ്ഥായ് 3 ഓക്ടേവ്സ് മൂന്നും പാടുക, ഖവാലി ഖവാലി സ്റ്റൈൽ. ഓ, എങ്ങനത്തെ ഒരു ആ കണ്ഠസ്വരം! അത് കേട്ട് എനിക്ക് ഒരു ലജ്ജയായിപ്പോയി. ഞാനും പാടുന്ന ഇങ്ങനെ പാടാൻ കഴിവില്ലല്ലോ എന്ന്. അത്ര 3 ഓക്ടേവ്സ് സിംഗിങ് ലൈക്ക് പക്ക ഖവാലി. അദ്ദേഹത്തിന് അത് ആ ഞാനും ഹിന്ദുസ്ഥാനി ഞാനും വളരെ ലാഭകരമായി നിരൂപിച്ചു അദ്ദേഹം.
1: ഇനി ഗാനത്തിലേക്ക്.

0: മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ എന്ന പ്രശസ്തിക്ക് പുറമെ മറ്റൊരു സവിശേഷത കൂടി കണ്ടമ്പച്ച കോട്ടിന് അവകാശപ്പെടാനാകും. ചിത്രത്തിന്റെ പ്രചരണാർത്ഥം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ട്രെയിലറുകൾ ഇന്ന് സർവ്വസാധാരണമാണല്ലോ. മലയാള സിനിമയുടെ ഇത്തരത്തിലുള്ള ഒരു ട്രെയിലർ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റേതാണ് എന്നറിയുന്നു. ഇതിൽ ചിത്രത്തിലെ ഗാനശകലങ്ങൾ, വൈകാരിക മുഹൂർത്തങ്ങൾ, ഹാസ്യരംഗങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചിരിക്കുന്നു. ഗ്രാഫിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ട്രെയിലറിൽ ചിത്രത്തിന്റെ ടൈറ്റിൽ ചിത്രീകരിച്ചിരുന്നത്. ഒരു കൂട്ടം കിളികൾ ചിത്രനാമത്തിലെ ഓരോ അക്ഷരങ്ങളും നിരത്തിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഇത്. കണ്ടംവെച്ച കോട്ടിന്റെ പുതിയ പ്രിന്റ് 70-കളുടെ പൂർവാർദ്ധത്തിൽ വീണ്ടും റിലീസ് ചെയ്തപ്പോഴും മുന്നോടിയായി ഇതേ ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം പ്രദർശനഘട്ടത്തിലും ഈ സിനിമ നല്ല വിജയം നേടി. ചിത്രത്തിൽ നിന്നുള്ള അടുത്ത ഗാനം ഒരു ഹാസ്യഗാനമാണ്. മെഹബൂബ് പാടുന്ന ഈ ഗാനം തമാശയ്ക്കും പാട്ടിനും വേണ്ടി ഒരു തമാശപ്പാട്ട് എന്ന മട്ടിൽ കൃത്രിമമായി തുന്നിച്ചേർത്തതുകൊണ്ട് ചിത്രശരീരത്തിൽ മുഴച്ചു നിൽക്കുന്നു. ബഹദൂർ അവതരിപ്പിക്കുന്ന ഖാദർ എന്ന കഥാപാത്രം സ്വാർത്ഥനായ ഒരു സേട്ടിനെ കളിയാക്കിക്കൊണ്ട് പാടുന്നതായാണ് ഗാനരംഗം.
1: കുഞ്ചു മുഹമ്മദ് ഹാജി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്കെല്ലാം ഷോർ കൊടുക്കുന്നുണ്ട്.
2: എന്ത് പണിയാണ് സേട്ട് ചെയ്ത് ആ പാവത്തിന്?
1: ഇങ്ങനാണ് ഖാദറെ, സ്വന്തം കാര്യം സിന്ദാബാദ്.
0: മെഹബൂബിന്റെ ജനപ്രിയമായ ആലാപന ശൈലി ചൂഷണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൂട്ടിയ ഒരു ഗാനമാണ് ഇതെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല. ഗാനസാഹിത്യത്തിൽ സേട്ടിന്റെ പഠാണി ഭാഷാഭേദം കലർന്ന മലയാളം ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചു കാണുന്നു.

0: കണ്ടം വെച്ച കോട്ടിൽ മെഹബൂബ് പാടുന്ന ഒരു ഗാനം കൂടിയുണ്ട്. ഈ പാട്ടിൽ മെഹബൂബിന്റെ കൂടെ സംഗീത സംവിധായകൻ MS ബാബുരാജ് കൂടി പാടുന്നുണ്ട്. എന്നാൽ ഇത് മെഹബൂബ് പാടിയ ഒരു സോളോ ഗാനമായാണ് പല മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ചിത്രത്തിന്റെ ഗ്രാമഫോൺ ഡിസ്കിൽ ഗായകരായി മെഹബൂബിനെയും MS ബാബുരാജിനെയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് HMV പുറത്തിറക്കിയ ഓഡിയോ കാസറ്റുകളിൽ ബാബുരാജിന്റെ പേര് വിട്ടുകളയുകയാണുണ്ടായത്. ഈ പിഴവ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സൂക്ഷ്മ ശ്രവണത്തിൽ മാത്രമേ ഈ ഗായകരുടെ ആലാപന ശബ്ദങ്ങൾ തമ്മിലുള്ള വ്യതിരിക്തത മനസ്സിലാകൂ എന്നതും ഇങ്ങനെയൊരു തെറ്റിദ്ധാരണക്കിട നൽകിയിട്ടുണ്ടാകണം. ഒരു നാട്ടുകവലയിൽ വച്ച് മമദ് കാക്കയെയും മമദ് കാക്കയുടെ കോട്ടിനെയും പരിഹസിച്ചു പാടുന്ന മൊയ്തീനും ഖാദറും, ഗാനരംഗത്ത് മുത്തയ്യയും SP പിള്ളയും ബഹദൂറും, പിന്നെ കാഴ്ച കാണുന്ന നാട്ടുകാരും.
1: മമ്മദിക്കാരുടെ കോട്ട് ദിവസം ചെല്ലും തോറും തുണ്ട കുടിക്കൂടി വരുന്നല്ലേ അപ്പ, ഇതൊന്ന് കടന്നിരാ
2: മോനെ. എന്തിനിപ്പോ മോനെ മക്കളാക്കണത്?
3: നിങ്ങൾ പോയിക്കോളി മമ്മദിക്ക
2: പിള്ളേരല്ലേ.
1: എടാ ഈ കോട്ടിന്റെ മമ നിനക്കറിയാവോ? താടക്കിന്ന്
0: ഒരു പരിഹാസപ്പാട്ടിന് യോജിച്ച ഹാസ്യാത്മകതയും പ്രസന്നതയും ഈരടികളിലും ഈണത്തിലും തുളുമ്പി നിൽക്കുന്ന ഈ ഗാനം മികവാർന്ന രീതിയിൽ ആലപിച്ചിട്ടുമുണ്ട് ഗായകർ. ചടുലമായ പശ്ചാത്തല സംഗീതമാണ് ഗാനത്തിന്റെ മറ്റൊരു സവിശേഷത. ഈ ഗാനത്തിൽ മെഹബൂബ് പാടിയ ഭാഗങ്ങൾക്ക് ഗാനരംഗത്ത് ഭാവം പകരുന്നത് SP പിള്ളയാണെങ്കിൽ, ബാബുരാജ് പാടിയ ഭാഗങ്ങൾക്ക് ബഹദൂറാണ് നടനാവിഷ്കാരം നൽകുന്നത്.

വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട്

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കൂട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: കണ്ടം വെച്ച കോട്ടിലെ കൂടുതൽ ഗാനവിശേഷങ്ങളുമായി ഗാനലോകവീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ ഗൗരി ടീച്ചർ. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം പി രാമൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ.

നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മഴ കനക്കും മുൻപേ. കണ്ണൂർ ജില്ലയിലെ ഏതാനും മാതൃകാപരമായ മഴക്കാല ശുചീകരണ മുന്നൊരുക്കങ്ങളുടെ നല്ല വാർത്ത. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫേ. QR കോഡ്, ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ. ഇതേക്കുറിച്ച് തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയ പരിപാടി. തയ്യാറാക്കിയത് MP സനീഷ്. 2 ഭാഗം.

നാളെ രാവിലെ 7:85 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം. 11 ഡോക്ടറോട്

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ. മണ്ഡവപ്പള്ളി ഇട്ടിരാരിശമേനോൻ എഴുതിയ രുക്മാംഗത ചരിതമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സാകേതാധിപനായ രുക്മാംഗത മഹാരാജാവിന്റെ ഏകാദശി വ്രതം മുടക്കുവാനായി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് മോഹിനി എന്ന ദേവസ്ത്രീയെ രാജാവിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഉദ്യാനത്തിൽ വച്ച് അവർ കണ്ടുമുട്ടുകയും മോഹിനിയിൽ ആകൃഷ്ടനായ രാജാവ് അവളെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാമകേളികളിൽ മുഴുകി ജീവിക്കുന്നു. സന്തോഷവാനായി മോഹിനിയുമൊത്ത് ജീവിക്കുന്ന രുക്മാംഗത മഹാരാജാവ് തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല. എന്നാൽ മോഹിനിയുടെ ഉദ്ദേശം വ്രതഭംഗമായതുകൊണ്ട് തന്നെ ഒരിക്കൽ രാജാവ് ഏകാദശി വ്രതം നോൽക്കുന്നതിനിടയിൽ മോഹിനി രുക്മാംഗത മഹാരാജാവിനെ കാമകേളികൾക്കായി ക്ഷണിക്കുന്നു. എന്നാൽ താനിപ്പോൾ അതിന് തയ്യാറല്ല എന്നും വ്രതം കഴിഞ്ഞതിനു ശേഷം മോഹിനിയുടെ അടുത്തേക്ക് എത്താമെന്നും രാജാവ് വാക്കു നൽകുന്നു. എന്നാൽ മോഹിനി തനിക്ക് നൽകിയ വാക്ക് രാജാവ് തെറ്റിച്ചുവെന്നും സത്യഭംഗം വരുത്തിയതിനാൽ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നും മകനെ ബലി നൽകിയാൽ മാത്രമേ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നും മോഹിനി അറിയിക്കുന്നു. രാജാവ് മോഹിനിയുടെ ശാഠ്യത്തിൽ നിർബന്ധിതനാവുകയും മകനെ അമ്മയുടെ മടിയിൽ വച്ച് ബലി നൽകാൻ തീരുമാനിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രാജാവിന് മോക്ഷം നൽകുന്നതാണ് കഥാസന്ദർഭം. രുക്മാംഗത മഹാരാജാവ് മോഹിനിയെ കണ്ടുമുട്ടുന്നത് മുതൽ രാജാവിന്റെ വിശേഷങ്ങൾ ബ്രാഹ്മണന്മാർ പങ്കുവയ്ക്കുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആനന്ദഭൈരവി, യദുകുല കാംബോജി, കാംബോജി, ധന്യാസി, ഷഹാന, മധ്യമാവതി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

മഹാരാജാവ് കാമകേളികൾ മുഴുകുന്നുവെങ്കിലും തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല എന്ന് ബ്രാഹ്മണർ പരസ്പരം സംസാരിക്കുന്നിടത്ത് മണ്ഡപപ്പള്ളി ഇട്ടരാരുഷമേനോൻ രചിച്ച രുക്മാംഗതചരിതം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ.

0: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം.
1: പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
0: പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പത്മരാഗം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ചിത്രം അമ്പലവിളക്ക്. ഗായിക വാണി ജയറാം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി.

യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനം ചിത്രം അമ്മിണി അമ്മാവൻ. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ജി ദേവരാജൻ.

നല്ല നാണം അടിക്കണം, കഴുത്തു നീട്ടണം, പെണ്ണ് കല്യാണ പൂമാല ഏറ്റുവാങ്ങണം.

ചിത്രം മധുരം തിരുമധുരം. പാടിയത് ജയചന്ദ്രൻ. ഗാനശില്പികൾ ഡോക്ടർ ബാലകൃഷ്ണൻ, എട്ടിയുമ്മർ.

യേശുദാസിന്റെ സ്വരം, ചിത്രം പൂജാപുഷ്പം, തിക്കുറിശി സുകുമാരൻ നായരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, നമസ്കാരം. 2026 മെയ് 15 മുതൽ 20 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനകരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനം ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക തളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും റഷ്യ യുക്രൈൻ യുദ്ധവും സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഹരിത ഊർജ്ജം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമേഷ്യൻ മേഖലയെയും യൂറോപ്പിനെയും ഒരേ നൂലിൽ കോർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. മെയ് 15 സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE ആണ് ശ്രീ മോദി ആദ്യം സന്ദർശിച്ചത്. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഊഷ്മള സ്വീകരണം നൽകി. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്നും വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. होर्मुज को फ्री, ओपन और सेफ बनाए रखना, ये हमारी सबसे बड़ी प्राथमिकता है.
1: പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരതകൾക്കിടയിലും പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിന് ഇന്ത്യയും UAEയും ധാരണയായി. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യയിൽ 5 ബില്യൺ US ഡോളറിന്റെ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൂടാതെ UAEയിലുള്ള 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. മെയ് 15 മുതൽ 17 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി യൂറോപ്പിലെ പ്രമുഖ സാമ്പത്തിക ശക്തിയായ നെതർലൻഡ്സ് സന്ദർശിച്ചു. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൺ പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് നെതർലൻഡ്സിന്റെ ഭരണസിരാ കേന്ദ്രമായ ഹേഗ് നഗരം സന്ദർശിച്ച ശ്രീ മോദി ആംസ്റ്റർഡാമിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: 21-ാം സദി ഭാരത് അവസരം കി ഭൂമി ഹെ. ഭാരത് ടെക്നോളജി ഡ്രിവൻ ബി ഹെ ഓർ ഹ്യൂമാനിറ്റി ഡ്രിവൻ ബി ഹെ. ഭാരത് ജിത്ന ഏൻഷ്യന്റ് ഹെ ഉത്നാ ഹി മോഡേൺ ബൻ റഹാ ഹെ ഓർ വികസിത് ഭാരത് കി ജർണി മേ ഭാഗീദാരി കാ ബി ഹെ. मैं नेदरलैंड्स में भारतीय समुदाय के सभी साथियों से कहूंगा, आप भारत में ज्यादा से ज्यादा सहयोग बढ़ाएं. इससे भारत का सामर्थ्य भी बढ़ेगा और आपके इन्वेस्टमेंट पर रिटर्न भी ज्यादा मिलेगा.
1: തുടർന്ന് ഹേഗിൽ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് എറ്റനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിലും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധത്തിലും കൈകോർക്കാൻ നെതർലൻഡ്സ് സന്നദ്ധരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോബ് എറ്റൻ അറിയിച്ചു. പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലും പ്രളയ നിയന്ത്രണവും ശുദ്ധജല സംരക്ഷണവും ഉൾപ്പെടുന്ന തന്ത്രപരമായ ജല പങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. യാത്രയുടെ മൂന്നാം ഘട്ടത്തിൽ മെയ് 17-18 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം സ്വീഡനിലേക്കായിരുന്നു. ഇന്ത്യയോടുള്ള ആദര സൂചകമായി സ്വീഡിഷ് വ്യോമസേനയുടെ ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് അകമ്പടി സേവിച്ചത് ശ്രദ്ധേയമായ നയതന്ത്ര കാഴ്ചയായിരുന്നു. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി ഗോഥൻബർഗിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വീഡനും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ചും വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തുടർന്ന് സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി വ്യവസായികളെ ക്ഷണിച്ചു. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പര്യടനത്തിന്റെ നാലാം ഘട്ടത്തിൽ മെയ് 18 നോർവെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയത്. നീണ്ട 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിച്ചത്. ഓസ്ലോയിൽ നോർവെ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോറുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി ഓസ്ലോയിൽ നടന്ന ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ പറഞ്ഞു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
1: നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഹരിത ഊർജ്ജ മേഖലയിലെ സഹകരണത്തിന് ഇതൊരു പുതിയ തുടക്കമാണെന്ന് നോർവീജിയൻ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോർ വ്യക്തമാക്കി. നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റും ശ്രീ മോദി ഏറ്റുവാങ്ങി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായും വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് പറഞ്ഞു.
3: ഇന്ത്യാസ് റിലേഷൻഷിപ്പ് ടുഡേ വിത്ത് ദി നോർഡിക് കൺട്രീസ് ഹാസ് ബീൻ സീയിങ് ആൻ അപ്വേർഡ് ട്രജക്ടറി. Over 700 Nordic companies operate in India and around 150 Indian companies have a presence in the Nordic region. The third India-Nordic summit held today has imparted a strategic dimension to the India-Nordic relationship. The Prime Ministers underlined that they are meeting at a time of global geopolitical flux and rapid economic and technological transformation and agreed on the need to deepen our partnership for mutual benefit and also to cooperate in addressing global challenges.
1: പര്യടനത്തിന്റെ അവസാന പാദത്തിൽ മെയ് 19-ന് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇറ്റാലിയൻ സർക്കാർ ഊഷ്മലമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി ശ്രീ മോദി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: ഹമാരി സേനാവോ കെ സാത്ത് സാത്ത് ദോനോ ദേശോ കെ രക്ഷാ ഉദ്യോഗോ കെ ബീച്ച് ഭീ സഹയോഗ് ബഡ് റഹാ ഹൈ. ഹമാരെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ് സേ കോ ഡെവലപ്മെന്റ് ഓർ കോ പ്രൊഡക്ഷൻ കാ മാർഗ് പ്രശസ്ത ഹുവാ ഹൈ. മരിടൈം പവേഴ്സ് കെ രൂപ് മേ ഭാരത് ഓർ ഇറ്റലി കെ ബീച്ച് കണക്ടിവിറ്റി കെ ക്ഷേത്ര മേ കരീബി സഹയോഗ് സ്വാഭാവിക് ഹൈ. ഹം മിൽക്കർ shipping ports modernization logistics or blue economy par kaam karenge.
1: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലോണി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ഇറ്റലിയുമായി 15 കരാറുകളിലും ഒപ്പുവച്ചു. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: ഭാരത് ഓർ ഇറ്റലി ഏകമത് ഹൈ കി ആതങ്ക്വാദ് മാനവതാ കെ ലിയെ ഗംഭീർ ചുനൌതി ടെറർ ഫൈനാൻസിംഗ് കെ ഖിലാഫ് ഹമാരി സാജാ പെഹൽ നേ പൂരെ വിശ്വ കെ സാമനെ ഏക മഹത്വപൂർണ ഉദാഹരണം പ്രസ്തുത കിയാ ഹൈ. ഭാരത് ഓർ ഇറ്റലി നേ യ സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ कि रिस्पॉन्सिबल डेमोक्रेसीज केवल आतंकवाद की निंदा नहीं करती बल्कि उसके फाइनेंशियल नेटवर्क को तोड़ने के लिए भी ठोस कदम भी उठाती है. भारत का मत स्पष्ट है कि सभी समस्याओं का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए.
1: ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഈ 5 രാഷ്ട്രങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പര്യടനം ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൈവന്ന വലിയ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു കേവല വിപണി മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉറച്ചു വിശ്വസിക്കാവുന്ന വിശ്വബന്ധു ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. UAE ഊർജ്ജ സുരക്ഷാ കരാറുകൾ മുതൽ വടക്കൻ യൂറോപ്പിലെയും ഇറ്റലിയിലെയും അത്യാധുനിക സാങ്കേതിക പ്രതിരോധ പങ്കാളിത്തങ്ങൾ വരെ നീളുന്ന നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും. വൻ ശക്തികൾക്കിടയിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സന്തുലിതമായ നയതന്ത്രം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജെ നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.